റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 24, ക്രിസ്തുവർഷം 2026, ജൂൺ 7, ഞായറാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസഗർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

സ്വപ്നങ്ങൾ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവ കല്ലറയിലിരുന്ന് രാവും പകലും ജീർണിച്ചു. പുലരിക്കായുള്ള കാത്തിരിപ്പ് ഇനി വ്യർത്ഥമെന്നറിഞ്ഞപ്പോൾ സന്ധ്യയിൽ തന്നെ നമ്മൾ വീട് വിട്ടിറങ്ങി. നമ്മൾ അന്വേഷിച്ചിറങ്ങിയ ശാന്തി തീരം മുന്നിലെവിടെയോ ഉണ്ടെന്നാണ് കരുതിയത്. പിന്നിൽ ഉപേക്ഷിച്ചതൊന്നും പിന്തിരിഞ്ഞു നോക്കാതിരിക്കാൻ തത്തവച്ചപ്പോഴും കാലിടാതിരിക്കാൻ കഴിഞ്ഞില്ല. മൂടുന്ന ഇരുളിൻ്റെ ഉള്ളിൽ തുറിച്ച കണ്ണുകളുമായി നമ്മൾ യാത്ര തുടർന്നു. രാത്രി വളർന്നുകൊണ്ടിരുന്നു. പാത കാണാനാവാത്ത വിധം കാഴ്ച മങ്ങി തുടങ്ങിയപ്പോൾ പിന്നിലൊരു കാലച്ച കേട്ടു തുടങ്ങി. ആരോ ഒരാൾ അതിവേഗം നടന്നടുക്കുന്നു. അടുക്കും തോറും അയാളുടെ കിതപ്പുകൾ കേൾക്കാമായിരുന്നു. ഒടുവിൽ ചുമലിൽ കരസ്പർശം വീണപ്പോൾ അതിൽ അനുകമ്പയുടെ ഊഷ്മതയുള്ളതായി ആശ്വാസത്തോടെ നമ്മൾ തിരിച്ചറിഞ്ഞു. ആഗതന്റെ സാന്നിധ്യം നമ്മളിൽ അസ്വസ്ഥത ഉളവാക്കിയില്ലെങ്കിലും അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കഥ പൊടുന്നനെ നിർത്തി. നിശബ്ദത തിരശീല പോലെ നമ്മുടെ ഇടയിൽ ചുരുളഴിഞ്ഞു വീണു. നമ്മൾ നിർത്തിയിടത്തു നിന്ന് കഥയുടെ ശിഷ്ടഭാഗം അദ്ദേഹം പറഞ്ഞു തുടങ്ങി. നമ്മൾ അമ്പരന്നു. കഥയ്ക്ക് ഇങ്ങനെയും ഒരു പരിണാമമോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കഥ കേട്ട് നമ്മൾ നടന്നപ്പോൾ അറിയാതെ ഉള്ളിലെ പെരുമുറുക്കം ചുരുളഴിഞ്ഞു വീണു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദീപം കത്തിച്ച പോലെ, മുന്നിൽ ഒരു പ്രകാശത്തുരുത്ത് നൃത്തം വയ്ക്കുന്ന പോലെ. അദ്ദേഹത്തിന് വഴി നിശ്ചയമായിരുന്നു. സത്രത്തിലെത്തിയപ്പോൾ നമ്മൾ നിന്നു. അദ്ദേഹം പിരിയാൻ ഒരുങ്ങിയപ്പോൾ നമ്മൾ വിലക്കി. കഥ പറഞ്ഞു തീർന്നില്ലല്ലോ. ആഗതൻ അകത്തു വന്നു, നമ്മോടൊപ്പം ഉണ്ണാനിരുന്നു. അത്താരം തന്നെയാണ് കഥയുടെ ഇതിവൃത്തമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അന്വേഷിക്കുന്നതെല്ലാം ഉപേക്ഷിച്ചതിൽ തന്നെയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി മടങ്ങുക എന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നില്ല. അത്താഴം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ അദ്ദേഹം നമ്മുടെ കരം ഗ്രഹിച്ചു. പോകാനെന്ന

നമ്മൾ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ മടങ്ങുന്നില്ലേ? ഒരു മന്ദസ്മിതവുമായി അദ്ദേഹം പറഞ്ഞു, പുറപ്പെട്ടു പോയവരല്ലേ മടങ്ങേണ്ടത്? ഞാനിപ്പോഴും നഗരത്തിൽ തന്നെയാണ്. അവിടെ വെച്ച് നിങ്ങൾക്കെന്നെ കാണാം. നമ്മൾ അരമുറുക്കി മടക്കയാത്രയ്ക്കായി തയ്യാറെടുത്തു. മുഖമുയർത്തി നോക്കിയപ്പോൾ കുന്നിന് മുകളിൽ സൂര്യൻ്റെ ജ്വാല. ആഗതൻ പോയതറിഞ്ഞില്ല, കാലച്ച കേട്ടതുമില്ല. യാത്ര ആരംഭിച്ചപ്പോൾ നമ്മൾ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, മരിച്ചത് നമ്മുടെ സ്വപ്നങ്ങളായിരുന്നില്ല, അത് മരണം തന്നെയായിരുന്നു.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുവൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ ക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13ലേക്ക് മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീംകുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെഞ്ചുകർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചായൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 കൊച്ചുകുട്ടികളുടെ കാതോട് കാതോരം, 10:30 ദിൽക്കി ആവാസ്, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഗസുധാസാഗരം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

குடிகொள்ளும் மகேஸ்வரி.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഈഗോ കൊണ്ടുള്ള ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും ഒന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ കാൻകരിക്കോൾ. ഈഗോ, അതായത് സ്വ അവബോധമില്ലാത്തവർ ഉണ്ടാകുമോ? ഉണ്ടാകാനിടയില്ല. എല്ലാവരിലും ഇതുണ്ടാകും. വ്യക്തികളിൽ അതിന്റെ അളവ് കൂടിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രം. ഈഗോ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ യഥാർത്ഥ മലയാളം ഞാനെന്ന ഭാവമാണ്. കുറെ കൂടി തെളിച്ചു പറഞ്ഞാൽ അഹംഭാവം എന്ന് പറയാം. ഈ ഭാവം വെച്ചുകൊണ്ടാണ് ഒരാൾ പ്രവൃത്തികളിലെല്ലാം ഇടപെടുന്നത്. ഈഗോ കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമായെന്ന് വരില്ല. ഈഗോ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല. അതുപോലെ നമ്മൾ പ്രാധാന്യമുള്ള ആൾ എന്ന് തോന്നുന്നതും തെറ്റല്ല. അത് നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ നൽകും. ഉദാഹരണമായി, ഒരു വിദ്യാർത്ഥിക്ക് നല്ലതുപോലെ പഠിച്ച് ഉന്നത നിലകളിൽ എത്തണമെന്ന് തോന്നിയില്ലെങ്കിൽ വാശിയോടെ പഠിക്കുമോ? നല്ല ജോലി കരസ്ഥമാക്കാൻ കഴിയുമോ? ഇത് തന്നെയാണ് എനിക്ക് എന്നുള്ള ഈഗോ കുറയുന്നത് കൊണ്ടുള്ള ദോഷമായി വരുന്നത്. ഈഗോ കുറയുന്നത് കൊണ്ട് ഗുണവുമുണ്ട്. സഹജീവികളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയും. ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയെന്ന ചിന്ത വരികില്ല. അപ്പോൾ വിവാദങ്ങളിലും വാഗ്ദാനങ്ങളിലും ഏർപ്പെടാതിരിക്കുക. സമാധാനപരമായ ഒരു അന്തരീക്ഷം അപ്പോൾ സൃഷ്ടിക്കാൻ കഴിയും. പല സ്നേഹബന്ധങ്ങൾ തകരുന്നതും സമാധാനം ഇല്ലാതാകുന്നതും അനാവശ്യമായ അതുപോലെ അനിയന്ത്രിതവുമായ ഈഗോ നിലനിൽക്കുന്നതിലാണ്. വലിയ തലത്തിൽ ഈഗോ വെച്ചു പുലർത്തുന്നില്ലെങ്കിൽ പല വഴക്കുകളും ഇല്ലാതാവും. അങ്ങനെ ബന്ധങ്ങൾ ഒരു പരിധി വരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇതിന് പല ദോഷങ്ങളുണ്ട്. ഈഗോ ഇല്ലാതെ നാം ഇടപെടുമ്പോൾ സത്യവും ന്യായവും നമ്മുടെ ഭാഗത്താണെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പലയിടത്തും ഒട്ടും വിലയില്ലാത്ത ആളാകും. മറ്റുള്ളവർക്ക് നമ്മെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് അവർക്ക് തോന്നിയെന്നും വരാം. ഈഗോ കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. ഈഗോ കൂടുന്നതോടെ അത്യാഗ്രഹവും അഹംഭാവവും നമ്മിൽ വർദ്ധിക്കും. ആളുകൾ നമ്മെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മിലെ ഈഗോ കണക്കിലെടുത്തിട്ടായിരിക്കും. കൂടുതലായ ഈഗോ ഒരിക്കലും നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈഗോ എന്നത് അഹന്തയാണ്. അഹന്ത ഒഴിവാക്കണമെങ്കിൽ കുറച്ചുകൂടി വിനയാന്വിതനാകണം. അതെങ്ങനെ വേണമെന്നല്ലേ പറയാം. നിങ്ങൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ ഒരു നല്ല കാര്യം മറ്റുള്ളവർക്ക് ചെയ്യുക എന്നതാണ്. സാമ്പത്തിക സഹായം ആകണമെന്നില്ല. ഒരു ഉദാഹരണം പറയാം. റോഡ് മുറിച്ചു കടക്കാൻ ആഗ്രഹിക്കുന്ന പ്രായമായ ഒരു സ്ത്രീയെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചാലും മതി. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളിലെ ഈഗോ കുറഞ്ഞു വരും. പലപ്പോഴും ഈഗോയുടെ പിന്നിൽ നിങ്ങളുടെ അഭിനിവേശമാകാം കൂടുതൽ. അഭിനിവേശം നിങ്ങളെ ആവേശഭരിതരാക്കും. അത് നിങ്ങളെ വികാരാധീനനാക്കും. ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. ഇവിടെ നിങ്ങൾ ഒരു സ്വയം തിരിച്ചറിവുണ്ടാക്കിയാൽ പല അനർത്ഥങ്ങളും ഒഴിവാകും. അതോടെ നിങ്ങൾ വിനയാന്വിതനാകും. ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഈഗോ നിങ്ങളിൽ നിന്ന് പോയി മറയും. ഇതല്ലേ വേണ്ടിയിരിക്കുന്നത്? ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നെന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
1: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യ നടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല, ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI-ഉം നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
2: Collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. 2026 പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 3 തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തു പറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: പ്രകൃതി ദുരന്തങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു രാജ്യം മുഴുവൻ ദുരന്തങ്ങൾക്ക് ഇരയായേക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വരൾച്ചയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഒക്കെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതായാണ് കണ്ടുവരുന്നത്. മാത്രമല്ല ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്തിനും ഒരു

0: പരിമിതിയുണ്ട്. ഇത്തിരി വൈകിയാണെങ്കിലും ഇവ പിൻവാങ്ങും. എന്നാൽ ഏതെങ്കിലും പ്രദേശത്തായി ഒതുങ്ങി നിൽക്കാത്ത അത്ര വേഗമൊന്നും പിൻവാങ്ങാത്ത ഒരു ദുരന്തമുണ്ട്. അതാണ് പകർച്ചവ്യാധികൾ. അവ വൻകരകളിൽ നിന്നും വൻകരകളിലേക്ക് വ്യാപിച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്നു. ജലദോഷം മുതൽ അടുത്തിടെ നാം കണ്ട കോവിഡ് വരെയുള്ള രോഗങ്ങൾ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പുതിയ പുതിയ ഇരകളെ പിടികൂടി ഒന്നു എന്ന് പറയാം. ഇത്തരം ചില പകർച്ചവ്യാധികളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. ചില പകർച്ചവ്യാധികൾ ചില പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ. ഉദാഹരണത്തിന് മലമ്പനി. പക്ഷേ എല്ലാ കാലവും അതവിടെ ഉണ്ടാകും. മറ്റു ചിലവ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിലായിരിക്കും പൊട്ടിമുളകിയ. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ ഭൂമിയിലെ സകല ഇടങ്ങളിലും അത് വ്യാപിക്കും. നാം ഇപ്പോൾ കണ്ട കോവിഡ് ഇതിനൊരു ഉദാഹരണമാണല്ലോ. വൈദ്യശാസ്ത്രത്തിന് കീഴടങ്ങാതെ കാലങ്ങളോളം മനുഷ്യരെ ആക്രമിക്കുന്ന മഹാമാരികളുമുണ്ട്. 542 ഈജിപ്തിൽ ആരംഭിച്ച് 1994 ഇന്ത്യയിലെ സൂററ്റ് വരെ എത്തിയ പ്ലേഗ് മഹാമാരികളിൽ ഏറ്റവും മുമ്പനാണ്. ഈ കാലയളവിൽ ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ ചെറുതും വലുതുമായ പ്ലേഗ് ബാധ ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ അവിടുത്തെ മൊത്തം ജനങ്ങളിൽ പകുതിയിലേറെ പേരുടെയും ജീവൻ കവർന്നത് പ്ലേഗാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അതിൻ്റെ ഇരട്ടിയിലേറെ ആളുകളുടെ ജീവനെടുത്ത മഹാമാരിയാണ് സ്പാനിഷ് ഫ്ലൂ. 2.5 ലക്ഷം പേരാണ് സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് ലോകത്താകമാനം ഒരു വർഷത്തിനകം മരിച്ചത്. എന്നാൽ ചില രോഗങ്ങളെ പിടിച്ചു കെട്ടാൻ നമുക്ക് എളുപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ബസൂരി ഇപ്പോഴില്ല. പോളിയോ പോലുള്ള രോഗങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി കൊണ്ടിരിക്കുന്നു. പണ്ടുകാലം മുതൽക്കേ പകർച്ചവ്യാധികൾ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബസൂരി, പിന്നെ കോളറ, പ്ലേഗ്, ടൈഫോയിഡ്, പോളിയോ, കുഷ്ഠം, ക്ഷയം, മലമ്പനി എന്നിവയൊക്കെ മുൻപുണ്ടായിരുന്ന രോഗങ്ങളാണ്. വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളുടെ ഫലമായി വൈദ്യശാസ്ത്രത്തിന് ഇവയ്ക്കെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും പുതിയ രോഗങ്ങളുടെ വരവായി. എയ്ഡ്സ്, സാർസ്, സിക, നിപ എംബോള തുടങ്ങി ഇപ്പോൾ അടുത്തിടെ വന്ന കൊറോണ വരെ, അതായത് കോവിഡ് മഹാമാരി വരെ, രോഗങ്ങൾ നിരന്തരം നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് സൂക്ഷ്മജീവികളാണ്. പക്ഷേ ശാസ്ത്രം ശൈവ അവസ്ഥയിലായിരുന്ന പഴയ കാലത്ത് ഇക്കാര്യം മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല. ബാക്ടീരിയ, പ്രോട്ടോസോവ, ഫംഗസ്, വൈറസ് എന്നിവയെല്ലാം രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളിൽ പെടുന്നു. നഗ്ന നേത്രം കൊണ്ട് കാണാനാവാത്ത സൂക്ഷ്മജീവികളാണ് പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഫ്രഞ്ച് കെമിസ്റ്റായിരുന്ന ലൂയി പാസ്റ്റർ ആണ്. പക്ഷേ വൈറസുകളെ കണ്ടെത്താൻ ലൂയി പാസ്റ്റർക്ക് കഴിഞ്ഞില്ല. അതിന് 20-ാം നൂറ്റാണ്ടിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കും വരെ കാത്തിരിക്കേണ്ടി വന്നു. ആധുനിക കാലത്ത് വൈദ്യശാസ്ത്രത്തിൻ്റെ മികവ് കൊണ്ട് മിക്ക പകർച്ചവ്യാധികളെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ പെട്ടെന്ന് രോഗം പടർന്നിരുന്നില്ല. രോഗം പകരാൻ രോഗാണുക്കൾ ഉണ്ടായാൽ മാത്രം പോരാ, അവയ്ക്ക് മനുഷ്യരിൽ കയറിക്കൂടാൻ പറ്റിയ സാഹചര്യവും വേണം. പഴയകാല മനുഷ്യൻ വളരെ കുറച്ച് യാത്ര ചെയ്തിരുന്നുള്ളൂ. അത് കാരണം രോഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പകരാനുള്ള സാധ്യത കുറഞ്ഞിരുന്നു. ജനസംഖ്യ കുറവായതിനാൽ പരിസരം വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരുന്നു. ഇവയെല്ലാം രോഗാണുക്കൾ പെരുകുന്നതും രോഗം പരക്കുന്നതും തടഞ്ഞു. എന്നാൽ ഇക്കാലത്ത് പകർച്ചവ്യാധികൾ നിലനിൽക്കാനുള്ള മറ്റൊരു കാരണം രോഗാണുക്കൾക്ക് വന്ന മാറ്റമാണ്. പല രോഗാണുക്കളും മരുന്നിനെതിരെ പ്രതിരോധശേഷി പരിണാമത്തിലൂടെ നേടിയിട്ടുണ്ട്. അപകടകാരികളായ പുതിയ രോഗാണുക്കൾ ഉണ്ടാകുന്നുമുണ്ട്. അവയിൽ മിക്കതും വൈറസുകളാണ്. പുതിയ ഇനം ജീവികളായതുകൊണ്ട് മനുഷ്യരിൽ ഇവയ്ക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. അതുവരെ കണ്ടുപിടിച്ച മരുന്നുകളും അവയിൽ ഏശില്ല. അതുകൊണ്ട് തന്നെ പുതിയ രോഗാണുക്കളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ പലപ്പോഴും മാരകങ്ങളും ആയിരിക്കും. രോഗം പരത്താനുള്ള ഇവയുടെ കഴിവും വലുതാണ്. ഭൂമുഖത്ത് മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ രോഗാണുക്കളും ഉണ്ടായിരുന്നു. അതായത് മനുഷ്യൻ ഭൂമുഖത്ത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മജീവികളും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. കാണാൻ പറ്റാത്തത് കൊണ്ട് മനുഷ്യന് വളരെ കാലം ഈ സൂക്ഷ്മജീവികളെ കാണാനോ തിരിച്ചറിയാനോ പറ്റിയിട്ടില്ല. ശരിയായ രീതിയിൽ രോഗം ചികിത്സിക്കാനും പറ്റാത്തതിന് ഒരു കാരണം ഈ സൂക്ഷ്മജീവികളെ കുറിച്ച് തന്നെ മനുഷ്യനെ അറിയത്തില്ല. അതോടൊപ്പം അതിൽപ്പെട്ട രോഗാണുക്കളെയും അറിയില്ല. പല രോഗാണുക്കൾക്കും വളരാനും പകരാനുമുള്ള കഴിവ് അപാരമാണ്. ഒരു നഗരത്തിൽ മൊത്തമായോ ഒരു രാജ്യം മുഴുവനായോ രോഗം പടർന്നിരിക്കും. മധ്യകാല യൂറോപ്പിലെ പ്ലേഗും 1918 സ്പാനിഷ് ഫ്ലൂവും ഇങ്ങനെയാണ് അനേകം രാഷ്ട്രങ്ങളിൽ പടർന്ന് പിടിച്ച് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയത്. ഓരോ പകർച്ചവ്യാധിയും മറ്റുള്ളവരിലേക്ക് എത്താൻ ഒരു ഏജന്റ് ആവശ്യമാണ്. മലമ്പനിയുടേത് അനോഫിലിസ് എന്ന പെൺകൊതുകളാണ്. ഇതുപോലെ പ്ലേഗിന്റെ ഏജന്റ് എലിച്ചെള്ളുകളാണ്. ജന്തുക്കൾ വഴി മാത്രമല്ല രോഗം പകരുക, വെള്ളത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന രോഗാണുക്കളുമുണ്ട്. കോളറ, ടൈഫോയിഡ് എന്നീ രോഗങ്ങൾ വെള്ളത്തിൽ കൂടിയും ഭക്ഷണത്തിൽ കൂടിയുമാണ് പകരുന്നത്. എന്നാൽ ക്ഷയം, ഇൻഫ്ലുവൻസ, വസൂരി, ചിക്കൻ ബോക്സ് എന്നിവ വായുവിൽ കൂടിയും പകരാറുണ്ട്. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ജീവിക്കുന്ന പ്രദേശങ്ങളിൽ വായുവിൽ കൂടി അസുഖം പകരുക എളുപ്പമാണ്. സിനിമ തിയേറ്ററുകൾ, ബസ്, തീവണ്ടി എന്നിങ്ങനെ ആളുകൾ തെങ്ങിക്കൂടുന്ന സ്ഥലങ്ങൾ വായുവിൽ കൂടി രോഗം പകരാൻ പറ്റിയ ഇടങ്ങളാണ്. രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുജീവികളിൽ ഏറ്റവും ഭയങ്കരൻ വൈറസാണ്. ജലദോഷം, വസൂരി, ചിക്കൻ ബോക്സ്, അഞ്ചാംപനി, മഞ്ഞപ്പിത്തം എന്നിങ്ങനെ വൈറസുകൾ വരുത്തിക്കൂട്ടുന്ന രോഗങ്ങൾ ഏറെയാണ്. എയ്ഡ്സ്, സീക്ക, നിപ തുടങ്ങിയ ഇപ്പോഴുള്ള, അതായത് അടുത്തിടെ വരെ നമ്മെ ബുദ്ധിമുട്ടിച്ച കോവിഡ് വരെയുള്ള രോഗങ്ങൾ പരത്തുന്നതും വൈറസ് തന്നെയാണ്. ഏറ്റവും വിചിത്രമായ വസ്തുത വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗത്തിനും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ്. ജലദോഷത്തിന് പോലും. എന്നാൽ വൈറസ് രോഗമായ വസൂരി ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് സംശയമുണ്ടാവാം. അത് പ്രതിരോധ കുത്തിവയ്പിന്റെ വിജയമാണ്. അതായത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നാണ് ഉണ്ടാക്കിയത്. അല്ലാതെ വസൂരി ചികിത്സിച്ചു മാറ്റാനുള്ള മരുന്ന് കണ്ടെത്തിയിട്ടില്ല. കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്നതും പോളിയോ മെലറ്റിസ് എന്ന രോഗത്തിന്റെ വൈറസിനെ പ്രതിരോധിക്കാനാണ്. സാധാരണ ജീവ കോശത്തിന് വേണ്ട മുഖ്യ ഭാഗങ്ങളൊന്നും വൈറസിനില്ല. അതൊരു ജീവകണം തന്നെയുമല്ല. ആകെയുള്ളത് പാരമ്പര്യ വസ്തുവായ DNA അതിനു ചുറ്റും പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ആവരണവും മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ജീവിയെ ആശ്രയിക്കാതെ ഭക്ഷണം സമ്പാദിക്കാനോ സ്വയം പെരുകാനോ വൈറസിനാകില്ല. എന്നാൽ ഏതെങ്കിലും ജീവികളിൽ കയറിപ്പറ്റിയാൽ പിന്നെയാണ് ഇവ ഉപദ്രവകാരികളായി മാറുന്നത്. മണിക്കൂറുകൾ കൊണ്ട് ഇവ ലക്ഷങ്ങളായി പെരുകും. ശരീരത്തിൽ കടന്നു പെരുകുന്ന രോഗാണുക്കൾ ആന്റിജൻ എന്ന വിഷം ഉൽപ്പാദിപ്പിച്ചാണ് രോഗമുണ്ടാക്കുന്നത്. ചിലപ്പോൾ ശരീരകോശങ്ങളെ ആകെ നേരിട്ട് ആക്രമിച്ചും രോഗാണുക്കൾ രോഗമുണ്ടാക്കും. ഓരോ ജാതി രോഗാണുവും അതിനു മാത്രം കഴിയുന്ന ആന്റിജൻ നിർമ്മിച്ചാണ് ശരീരത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. രോഗാണുക്കളെ ചെറുക്കാൻ നമ്മുടെ ശരീരത്തിനുമുണ്ട് പോരാളികൾ. വെളുത്ത രക്താണുക്കളാണ് അവ. ഇവ പ്രതിവിഷമുണ്ടാക്കി ഉണ്ടാക്കുന്ന ആന്റിജന്റെ ശക്തി ഇല്ലാതാക്കും, രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായി തന്നെ പ്രതിരോധ ശേഷി ഉണ്ട്. എന്നാൽ എല്ലാ രോഗത്തെയും ചെറുക്കാൻ സ്വാഭാവിക പ്രതിരോധ ശേഷി മതിയാകില്ല. അതിനാലാണ് നാം പ്രതിരോധ മരുന്നുകൾ കഴിക്കുകയോ കുത്തിവയ്പ്പുകൾ എടുക്കുകയോ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില പ്രത്യേക രോഗാണുക്കൾക്കെതിരെയുള്ള പ്രതിവിഷം നിർമ്മിച്ച് തയ്യാറായിരിക്കാൻ ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് നാം ചെയ്യുന്നത്. വാക്സിൻ അതാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. പകർച്ചവ്യാധികൾ ഉണ്ടാക്കുന്ന വൈറസുകൾ ഇടയ്ക്കിടെ അവയുടെ ആന്റിജനുകൾ മാറ്റുന്നു. ഇങ്ങനെ ആന്റിജനുകൾ മാറ്റുമ്പോൾ പഴയ പ്രതിരോധ ശേഷി ഫലം ചെയ്യാതെ വരുന്നു. കൂടെ കൂടെ മാറുകയും പുതിയ ആന്റിജൻ നിർമ്മിക്കുകയും ചെയ്യുന്നതിനാൽ തന്ത്രശാലിയായ വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. അതാണ് ഈ കോവിഡ് വൈറസ് ജാതിയിൽപ്പെട്ടത്. രോഗകാരികളായ വൈറസുകളുടെ ആന്റിജന് മാറ്റം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും മാറ്റമുണ്ടാകും. ഇങ്ങനെയാണ് മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത പുതിയ പല രോഗങ്ങളും ഉണ്ടാകുന്നത്. വൈറസിന് ജനിതക വ്യതിയാനവും അതായത് മ്യൂട്ടേഷനും സംഭവിച്ച് പുതിയ വൈറസായി രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രതിരോധം സൃഷ്ടിക്കുന്നതിൽ മനുഷ്യന് പ്രതിബന്ധം സൃഷ്ടിക്കുകയാണ്. പ്രതിരോധ കുത്തിവയ്പ് ഉണ്ടായിട്ടും പല വൈറസ് രോഗങ്ങളും കാട്ടുതീ പോലെ വ്യാപിക്കുന്നതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവയ്ക്ക് പുതിയ പ്രതിരോധ മരുന്നുകൾ നാം കണ്ടെത്തേണ്ടി വരും. പുതിയ വാക്സിൻ കണ്ടെത്തും വരെ വൈറസ് രോഗം പരത്തി നമ്മെ അവ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോ. പുതിയ അധ്യയന വർഷത്തെ ഒരുക്കങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. പുതിയൊരു അധ്യയന വർഷം പടിവാതിലെത്തി നിൽക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണികളെല്ലാം സജീവമായി കഴിഞ്ഞു. പുത്തൻ വസ്ത്രങ്ങളുടെയും ബാഗുകളുടെയും കുടകളുടെയും ഒക്കെ മണം മനസ്സിൽ നിറയുന്ന കാലം. കുട്ടികൾക്ക് ഇത് ആവേശത്തിന്റെ സമയമാണെങ്കിൽ മാതാപിതാക്കൾക്കോ ഒരുക്കങ്ങളുടെയും ഒപ്പം ചെറിയ ബജറ്റ് ആശങ്കകളുടെയും കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം പ്രസക്തമാകുന്നത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ആദ്യമേ പറയട്ടെ, ഒരുക്കം തുടങ്ങാം, പക്ഷേ പത്രാസ് വേണ്ട. അതായത് കുട്ടികളുടെ താല്പര്യം മാനിക്കണം, ആഡംബരം ഒഴിവാക്കണമെന്നാണ്. പഠന സാമഗ്രികൾ വാങ്ങാൻ പോകുമ്പോൾ കുട്ടികളെ കൂടെ കൂട്ടാം, അത് നല്ലതാണ്. അത് അവർക്ക് പഠനത്തോട് കൂടുതൽ താല്പര്യം ഉണ്ടാക്കും. അവരുടെ ഇഷ്ട നിറത്തിലുള്ള പേനയോ പെൻസിലോ ബോക്സോ ബാഗോ തിരഞ്ഞെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം നൽകാം. എന്നാൽ ഇവിടെയാണ് മാതാപിതാക്കൾക്ക് ഒരു ലക്ഷ്മണ രേഖ വേണ്ടിയിരിക്കുന്നത്. കുട്ടികളുടെ താല്പര്യങ്ങളെ മാനിക്കുമ്പോൾ തന്നെ അത് അനാവശ്യമായ ആഡംബരങ്ങളിലേക്ക് വഴിമാറുന്നില്ല എന്നും ഉറപ്പാക്കണം. വലിയ വിലയുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങി നൽകിയാൽ മാത്രമേ കുട്ടി മിടുക്കനാവൂ എന്ന ചിന്ത ചിലർക്കുണ്ട്. അത് തെറ്റാണ്. ഗുണനിലവാരമുള്ളതും എന്നാൽ ലളിതവുമായ സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ കുട്ടികളെ ചെറുപ്പമുതേ ശീലിപ്പിക്കണം. അടുത്തത് താരതമ്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. പലപ്പോഴും മാതാപിതാക്കൾ വരുത്തി വയ്ക്കുന്ന വലിയൊരു അബദ്ധമാണിത്. അയൽപ്പക്കത്തെ കുട്ടിയുടെ ബാഗ് കണ്ടോ, അല്ലെങ്കിൽ ക്ലാസ്സിലെ മറ്റേ കുട്ടിയുടെ കുട കണ്ടോ എന്നിങ്ങനെയുള്ള താരതമ്യങ്ങൾ സ്വന്തം കുട്ടിയിൽ വലിയ രീതിയിലുള്ള അപകർഷതാബോധം ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കാം. മറ്റുള്ളവരുടെ സാമ്പത്തിക സ്ഥിതിയോടോ അവരുടെ സാധനങ്ങളോടോ മത്സരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കരുത്. എനിക്ക് മറ്റുള്ളവരെക്കാൾ കുറവാണ് എന്ന ചിന്ത കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും ദോഷകരമായി ബാധിച്ചേക്കാം. നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതാണ് ഏറ്റവും മികച്ചതെന്ന് അവർക്ക് ബോധ്യമാകണം. ആരോഗ്യത്തിന് മുൻഗണന നൽകണം. അതുപോലെ ബാഗിന്റെ ഭാരവും കുറയ്ക്കണം. വസ്ത്രവും കുടയും തിരഞ്ഞെടുക്കുമ്പോൾ കേരളത്തിലെ കാലാവസ്ഥ കൂടി പരിഗണിക്കണം. മഴയെ പ്രതിരോധിക്കുന്നതും എന്നാൽ ഭാരം കുറഞ്ഞതുമായ കുടകളും കുട്ടികൾക്ക് ധരിക്കാൻ സുഖപ്രദമായ കോട്ടൺ വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കണം. അതാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. ബാഗിന്റെയും വാട്ടർ ബോട്ടിലിന്റെയും കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളുടെ തോളലുകളെയും നട്ടലിനെയും ബാധിക്കുന്ന രീതിയിലുള്ള എർഗണോമിക്സ് ഡിസൈനിലുള്ള ഭാരം കുറഞ്ഞ ബാഗുകൾ ഇന്ന് ലഭ്യമാണ്. അത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. വലിയ മെറ്റൽ ബോട്ടിലുകൾക്ക് പകരം ഭാരം കുറഞ്ഞതും സുരക്ഷിതവുമായ വാട്ടർ ബോട്ടിലുകൾ ഉണ്ട്, അത് വാങ്ങി നൽകുക. ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ ബാഗിൽ കൊണ്ടുപോകാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒരുക്കത്തിന്റെ ഭാഗമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് അറിവ് നേടാനും നല്ല മനുഷ്യരാകാനുമാണ്, അല്ലാതെ വസ്ത്രങ്ങളുടെയോ ബാഗുകളുടെയോ പ്രദർശനത്തിനല്ലോ. ലളിതമായ ഒരുക്കം കുട്ടികളിൽ വലിയൊരു അച്ചടക്കവും ജീവിതമൂല്യവും വളർത്തും. മനസ്സ് നിറഞ്ഞ് സമാധാനത്തോടെ നമുക്ക് ഏവർക്കും ഈ അധ്യയന വർഷത്തെ വരവേൽക്കാം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി, MS. തൃക്കരുവ പഞ്ചായത്തിൽ താൽക്കാലികമായി ഡ്രൈവറെ നിയമിക്കുന്നതിന് 15-ാം തീയതി രാവിലെ 11-ന് എഴുത്തു പരീക്ഷയും 17-ാം തീയതി അഭിമുഖവും നടക്കും. 7-ാം ക്ലാസ് പാസായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അഭികാമ്യം. ഇരവിപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ജൂനിയർ ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:30 അഭിമുഖം നടക്കും. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്ക് ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. www.schemes.wod.kerala.gov.in മുഖേന December 15 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് തൊട്ടടുത്ത അംഗൻവാടികളുമായോ ICDS പ്രോജക്ട് ഓഫീസുമായോ ബന്ധപ്പെടാം. പട്ടത്താനം ഗവൺമെന്റ് SNDP UPSC ജൂനിയർ സംസ്കൃത ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:00 അഭിമുഖം നടക്കും. കേരഫെഡിന്റെ വെളിച്ചെണ്ണയായ കേരയുടെ വില 1 ലിറ്റർ പാക്കറ്റിന് 375 രൂപയിൽ നിന്നും 332 രൂപയായി കുറച്ചു. 500 ml പാക്കറ്റിന് 189 രൂപയിൽ നിന്നും 167 രൂപയായും കുറച്ചിട്ടുണ്ട്. പൊതുവിപണിയിൽ നാളികേര വില കുറഞ്ഞതിനെ തുടർന്നാണ് കേരഫെഡ് വില കുറച്ചത്. കേരയുടെ പേരിനോട് സാദൃശ്യമുള്ള ഒട്ടേറെ വ്യാജ ബ്രാൻഡുകൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇത്തരം ബ്രാൻഡുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കേരഫെഡ് MD അറിയിച്ചു. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശാദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷത്തിൽ LKG, 1-ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം ലഭിക്കുന്നതിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 20-ാം തീയതി വരെ ദീർഘിപ്പിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരികളുടെ സാക്ഷ്യപത്രം സഹിതം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-27-4-9-8-4-7. പൊതുവിദ്യാഭ്യാസ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് തസ്തിക മാറ്റം മുഖേന. കാറ്റഗറി നമ്പർ 576/2022 തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാം.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074936129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 1129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയലിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: കവിത: ചിലരുടെ സ്വപ്നങ്ങൾ.

Ryan speaking. തയ്യാറാക്കി അവതരിപ്പിച്ചത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം

0: അമ്മൂന് സ്കൂളിലാക്കിയിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടു.
5: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
6: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
0: ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0444293111. ഇനി മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809001311. ഈ നമ്പറിലേക്ക് മെസ്സേജ് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് June 7 ഞായറാഴ്ചയാണ്. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ.
7: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി മോളെ.
0: ഇത് ആരാ? ഇത്
7: ഞാൻ ജലജയ.
0: പറഞ്ഞു, ഇന്ന് ആർക്ക് ആശംസ?
7: മോളെ, ഇന്നലെ എന്റെ ആങ്ങളയുടെ മോളെ ബർത്ത്ഡേ ആയിരുന്നു.
0: ഓഹോ,
7: ഇന്നലെ കിട്ടിയില്ല.
0: ശരി,
7: വിവിധ എന്നാണ് പേര്. വിവിധ വിവിധ
0: വിവിധ
7: വിവിധ
0: ബി ആണോ അമ്മ? ബി
7: ആ വി വി ത
0: ബി വി ത ആണോ?
7: വിവിധ
0: വിവിധ. ഓക്കെ, സമ്മതിച്ചേ. ജന്മദിന ആശംസകൾ കേട്ടോ. വിളിച്ചതിന് സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ.
8: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ഇത് ആരാ? ഇത്
8: കാർത്തിക.
0: കാർത്തിക, ആർക്കാ മോളെ ആശംസ പറയുന്നേ ഇന്ന്?
8: ഒരു പാട്ടിടാവോ?
0: പാട്ടിട്ടേക്കാം കേട്ടോ. അപ്പൊ ചേച്ചിക്ക് ഒരു ആശംസ പറഞ്ഞോ.
8: ഹാപ്പി ബർത്ത്ഡേ മീര ചേച്ചി. ചേച്ചിയും കൂടെ ഒന്ന് പറയണേ.
0: മീര ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിംഗിന്റെയും ജന്മദിന ആശംസകൾ കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാമാരാണെന്ന്. ഹലോ.
9: ഹലോ, എന്റെ പേര് നെജ്മ, ഞാൻ ചാത്താകുളത്ത് നിന്ന് വിളിക്കുന്നു.
0: ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്.
0: ആർക്കാണ് ആശംസ?
9: ഇന്ന് എന്റെ കൂട്ടുകാരിയുടെ വിവാഹമാണ്.
0: മായയും പ്രമോദ്. അപ്പൊ കല്യാണത്തിന് പോണ്ടേ കൂട്ടുകാരുടെ?
9: പോണം.
0: ശരി, ആശംസ പറഞ്ഞോളു.
9: അവർക്ക് എന്റെ വിവാഹ മംഗളാശംസകൾ.
0: മായ, പ്രമോദ് അല്ലേ? രണ്ടുപേർക്കും കമ്മൻ റേഡിയോ പെൻസിന്റെ വിവാഹ മംഗളാശംസകൾ കേട്ടോ. ഓക്കെ, കല്യാണത്തിനൊക്കെ പോയിക്കോളൂ. ഇപ്പൊ വിളിച്ചതിന് സന്തോഷം. അടുത്ത കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
10: നാളെ ഇന്നലെ ആയിരുന്നു എന്റെ കൊച്ചുമകന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ വിളിച്ചു കിട്ടിയില്ല. നാളെ വരുന്നത് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ വരുന്നത്. 14.
0: ശരി ശരി.
10: എന്റെ റിച്ചുമോന് പിറന്നാൾ ആശംസകൾ.
0: ഓക്കെ, അപ്പൊ റിച്ചുമോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും പിറന്നാൾ ആശംസകൾ കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിന് സന്തോഷം. അടുത്ത കോൾ ഉണ്ട്. ഹലോ.
11: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
11: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
11: മോളെ, ശ്രീലക്ഷ്മി മോളെ.
0: ഓ, ശ്രീലക്ഷ്മി ആണമ്മ, പറഞ്ഞോ.
11: ഞാൻ വേലംകുളത്തുനിന്ന് ശീല അക്കളെ വിളിക്കുന്നത്. എന്റെ രണ്ട് മോളെ രണ്ട് മക്കളെ ബർത്ത്ഡേ 10th. രണ്ടുപേരും ഇരട്ടകളാണ്. 11 തികയുമാണ്. മോളെ പേര് വൈഷ്ണവിയും മോന്റെ പേര് വൈഷ്ണവ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നല്ല അടിപൊളി ആശംസ പറഞ്ഞോ അമ്മ.
11: എന്റെ പൊന്നുമക്കൾക്ക് 1000 അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും മാമന്റെയും പിന്നെ മാമിയുടെയും എല്ലാരുടെയും 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ വൈഷ്ണവി,
11: മോളോടെ പറയണേ.
0: ഉറപ്പായും 11 തികയുന്ന വൈഷ്ണവിക്കും വൈഷ്ണവിനും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി എന്റെ ഒരു അടിപൊളി ആശംസകൾ കേട്ടോ. സന്തോഷം വിളിച്ചതിൽ. അപ്പോ അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കേ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
12: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
12: ഗുഡ് മോർണിംഗ് മോളെ, ആരായത്?
0: ശ്രീലക്ഷ്മി
12: ആണ്. ഒത്തിരി നാളായി മോളെ വിളിച്ചിട്ട്. പിന്നെ ഈ കട ഇങ്ങോട്ട് മാറിയതിന് ശേഷം റേഡിയോ ഇല്ല, വിളിക്കാൻ സമയവും ഇല്ല.
0: അതെ,
12: ജൂൺ 2nd എന്റെ മോന്റെയും മരുമോടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, മൂത്ത മോന്റെ. അത് ഒന്ന് പറയാനാ, ഡിസംബർ മാസം എന്റെ മൂന്നാമത്തെ മോന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു December 17th. പക്ഷെ എനിക്ക് വിളിക്കാൻ ഇതേവരെ പറ്റിയിട്ടില്ല.
0: ശരി, അപ്പൊ ഇന്ന് ആശംസ പറഞ്ഞോളൂ കേട്ടോ.
12: എല്ലാവിധ ആശംസകളും അമ്മ നേരുന്നു. എന്റെ മൂത്ത രഞ്ജിത്ത്

0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. കടപ്പാക്കടയിൽ നിന്ന് ലക്ഷ്മി.
0: ആ ഓക്കേ, പറയൂ.
1: ഒത്തിരി ദിവസങ്ങളായി.
0: അതെ അതെ, ഒരുപാട് നാളായി.
1: അതെ അതെ, സുഖമാണോ?
0: സന്തോഷായിരിക്കുന്നു.
1: ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്.
0: അടിപൊളി. അപ്പൊ ഞാനൊരു അടിപൊളി ആശംസ പറയണം. അപ്പോ കടപ്പക്കടയിൽ നിന്ന് വിളിക്കുന്ന ലക്ഷ്മി ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ.
1: ഓക്കേ, താങ്ക് യു മോളെ.
0: ഇതുപോലെ സന്തോഷമായിട്ട് പോകട്ടെ കേട്ടോ.
1: സന്തോഷമായിട്ടിരിക്കാം
0: ചേച്ചി. അപ്പൊ വിളിച്ചാലും സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാ? ഇത്
2: ഇത് ഞാൻ മാടത്തറ ലേഖയാണ്.
0: പറഞ്ഞോ, ഇന്ന് ആർക്കാ ആശംസ?
2: മോന്റെ ബർത്ത്ഡേ ആ 9th. അപ്പഴ അന്ന് എനിക്ക് ജോലിക്ക് പോകാതുകൊണ്ട് വിളിക്കാൻ പറ്റത്തില്ല. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു.
0: മോന്റെ പേരെന്താ?
2: മോന്റെ പേര് ജിഷ്ണു.
0: ജിഷ്ണു, എത്ര വയസ്സാകാണ് ജിഷ്ണുന്? ചൊവ്വാഴ്ച
2: കല്യാണം കഴിഞ്ഞു.
0: ഓ ശരി ശരി ശരി. അപ്പോ ജിഷ്ണുന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ആശംസകൾ. ഓക്കെ, സന്തോഷം. അടുത്ത കോൾ നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഇതാരാ ഇത്?
3: ഞാൻ റഹ്മത്താണ്, ചന്ദനത്തോട്ടിൽ നിന്ന്.
0: ഓക്കേ, ഇന്ന് ആർക്കാണ് ആശംസ?
3: ജൂൺ 4 എന്റെ വിവാഹ ആശംസകളാണ്. പാർട്ടിക്കാരുന്നു.
0: ആണോ? ശരി. എന്താ ചേട്ടന്റെ പേര്?
3: ചേട്ടന്റെ പേര് നൗഷാദ്.
0: അപ്പൊ അന്ന് ആശംസ പറയാൻ പറ്റിയില്ലല്ലോ, അപ്പൊ ഇന്ന് നല്ല അടിപൊളി ആശംസ പറഞ്ഞു. പറഞ്ഞു ചേട്ടനൊരു ആശംസ പറഞ്ഞു. പോയോ? ചേട്ടാ അടുത്തിരുന്ന് കേക്കുന്നുണ്ടോ ഇത്? ആ അതാണ് നാണം വന്നല്ലേ. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊരു ആശംസ അങ്ങ് പറയാം. എന്താ? ആ നൗഷാദ് എന്നല്ലേ ചേട്ടന്റെ പേര് പറഞ്ഞേ?
3: നൗഷാദ് റഹ്മത്ത്.
0: ആ നൗഷാദ് ചേട്ടനും റഹ്മത്ത് ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 വാർഷിക ആശംസകൾ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം സമയം

കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474239311.

ഒന്ന്, കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0444293111 ഈ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. ഒപ്പം മെസ്സേജ് അയക്കാൻ കുറച്ച് സമയങ്ങളുണ്ട്. മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9890901311. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ 107.8 ഗ്രീറ്റിംഗ്സ് ടൈം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിങ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. കോളിലേക്ക് പോണ്. ഹലോ,
1: നമസ്കാരം. ശ്രീലക്ഷ്മി.
0: നമസ്കാരം. ഇതാരാണ്?
1: മായ തിരുമുല്ലവാര.
0: പറയു ചേച്ചി, ആർക്ക് ആശംസ?
1: ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാ ശ്രോതാക്കളും എനിക്ക് ആശംസകൾ അറിയിച്ചു. അവർക്കെല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു. ശ്രീലക്ഷ്മിക്ക് ഞാൻ ആശംസകൾ എല്ലാവർക്കും. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു.
0: ഓക്കെ മായ ചേച്ചി, ഇപ്പൊ മായ ചേച്ചിക്ക് ആശംസകൾ. വിളിച്ചിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ.
2: ഹലോ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
2: ഞാൻ മാജിതയാണ്.
0: പറയൂ മാജിത ചേച്ചി.
2: എന്റെ മോൾ രേഷ്മയുടെ ഭർത്താവ് വിവേകിന്റെ ബർത്ത്ഡേ ആണെന്ന്. മോനും, വിവേക് മോനും 1000 അമ്മയുടെ ജന്മദിനാശംസ.
0: ഓക്കെ, അപ്പൊ വിവേകിന് കമ്മ്യൂണിറ്റി റേഡിയോയുടെയും ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ. ഓ, അങ്ങനെ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ. ഇന്ന് എന്റെ കൂട്ടുകാരി ഫാത്തിമയുടെ മകളുടെ കല്യാണമാണ്. മോളുടെ പേര് ഹാജറ, പയ്യന്റെ പേര് ഹസ്ഹർ. രണ്ടുപേർക്കും മാമിയുടെ 1000 വിവാഹ മംഗളാശംസകൾ. ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സുൽബത്തേച്ചിയാണ് പഴയാറ്റിൻകുഴിയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. സുൽബത്തേച്ചി, സന്തോഷം, എനിക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ ഹാജറ, ഹസ്ഹർ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികണ്ടിയും വിവാഹ മംഗളാശംസകൾ. അടുത്ത മെസ്സേജ്. ഓക്കെ, അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ.
2: ഹലോ,
0: ഗുഡ് മോർണിംഗ്. റേഡിയോ അടുത്തൊന്ന് അങ്ങ് മാറാമോ ഒന്ന്?
2: റേഡിയോ
0: അടുത്തല്ല. അയ്യോ, എന്നിട്ടാണോ അമ്മ ഇത്രയും ശബ്ദം ഉണ്ട്? ഭയങ്കര ശബ്ദം ആണോ? ഓക്കെ, ശരി അമ്മ, സംസാരിച്ചിട്ടുള്ളൂ. സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ. ഓക്കെ വത്സല ചേച്ചി, പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പോ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. മോന്റെ ബർത്ത്ഡേ ആണ് ആദ്യം. വിഷസ് പറയാനാണ്. മോന്റെ പേര് മുഹമ്മദ് അയാൻ എന്നാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അതിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദ് അയാനാണ് കേട്ടോ ആശംസ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മുഹമ്മദ് അയാനും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികന്റെ ആശംസകൾ. അടുത്തൊരു മെസ്സേജ്. എല്ലാ റേഡിയോ പെൻസികർ ശ്രോതാക്കൾക്കും ഇന്നൊരു നല്ല സൺഡേ ആശംസകൾ. കിലാബുദ്ദീൻ ചേട്ടനാണ് പോളിത്തോട് നിന്നും ആശംസ അറിയിച്ചിരിക്കുന്നത്. അടുത്ത മെസ്സേജ്. ശ്രീ, ഗുഡ് മോർണിംഗ്. ഞാൻ രാജീവ് പട്ടരമുക്ക്. കടപ്പാക്കടയിൽ നിന്നും ബർത്ത്ഡേ സ്വന്തമായി ആശംസിച്ച ലക്ഷ്മിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. ശ്രീയുടെ അസ്വസ്ഥതകളൊക്കെ മാറി എനർജി നിറഞ്ഞ സ്വരം കേട്ടപ്പോൾ വളരെ സന്തോഷം കേട്ടോ. ഓ, സന്തോഷം ചേച്ചി എന്തായാലും. ഓക്കെ, അപ്പൊ അങ്ങനെ മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആ, എല്ലാ മെസ്സേജുകളും കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ. ഹലോ.
3: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് മാം. ഇത് എന്റെ മോൻ സിദാനയുടെ ബർത്ത്ഡേ ആണ്. വിഷ് ചെയ്യണേ.
0: ഉറപ്പായിട്ടോ? പേരൊന്നുകൂടെ പറയൂ.
3: സിദാന.
0: മോളാണ്?
3: മോളാണ്.
0: ഫിദാന.
3: സിദാന.
0: ഓക്കെ, ആശംസ പറഞ്ഞോളൂ കേട്ടോ. ഫോണിംഗ് പ്രോഗ്രാമാണ്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ.
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
4: ഞാൻ മീനാടാണ്, കൊല്ലം.
0: മീനാട് നിന്ന് വിളിക്കുവാണോ?
4: അതെ അതെ.
0: ഓക്കെ, പേരെന്താണ്?
4: എന്റെ പേര് സിന്ധു.
0: ഓക്കെ, പറഞ്ഞോ ചേച്ചി, ആർക്കാണ് ആശംസ?
4: ആശംസകൾ ഇപ്പോ ബർത്ത്ഡേ ആരുടെ അല്ല, മോന്റെ ബർത്ത്ഡേ ആഗസ്റ്റിലാണ്.
0: ഓക്കെ, നേരത്തെ പറയുവാണോ?
4: എന്റെ മോന്റെ പേര് സിദ്ധാർത്ഥ്.
0: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും അന്നും വിളിക്കണം കേട്ടോ.
4: ഓ, വിളിക്കാം.
0: ഓക്കെ ഓക്കെ, സന്തോഷം. എന്തായാലും ആശംസകൾ. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ്സ് ടൈമാണ്. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും 6 മിനിറ്റ് സമയമുണ്ട്. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111.

ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിലിൻ്റെ ജന്മദിനാശംസകൾ.

അപ്പോൾ ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും വിവാഹിതരാകാൻ പോകുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ ആശംസകൾ. ഒപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി.
1: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
2: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു.
3: ശംഖ് ഫിഷറിയിലൂടെ ലോകശ്രദ്ധ നേടുകയാണ് കൊല്ലത്തെ ശക്തികുളങ്ങര. ആഗോളതലത്തിൽ ശക്തികുളങ്ങരയുടെ പെരുമ വർദ്ധിപ്പിക്കുന്ന ഈ ശംഖ് ഫിഷറി കയറ്റുമതിയിലാണ് ഇപ്പോൾ വൻ കുതിപ്പ് വന്നിരിക്കുന്നത്. വിദേശികളുടെ തീൻമേശയിൽ നിറയുന്ന ബാഗ് കയറ്റുമതി കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 20% വർദ്ധിച്ചു. 2025-26 2268 മെട്രിക് ടണ്ണാണ് കയറ്റുമതിയെന്ന് മറൈൻ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിക്കുകയുണ്ടായി. ഇതുവഴി കൈവന്നത് ഏതാണ്ട് 56 കോടി വിദേശ നാണ്യമാണ്. 24-25 കാലഘട്ടത്തിൽ 1917 മെട്രിക് ടൺ കയറ്റുമതി ചെയ്തതിലൂടെ 48 കോടിയും ലഭിക്കുകയുണ്ടായി. തായ്ലൻഡ്, തായ്വാൻ, ജപ്പാൻ, ചൈന, വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു കഴിഞ്ഞ വർഷം കയറ്റുമതി ചെയ്തത്. ഇതിൽ തായ്ലൻഡിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ. 2009 മുതലാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ബൈഗ് ശേഖരണം കൊല്ലത്ത് ആരംഭിച്ചത്. നാമമാത്രമായി ആരംഭിച്ച ഈ മീൻപിടുത്തം 2012 മുതലാണ് സ്റ്റേ ഫിഷിംഗ് ബോട്ടുകൾ ഏറ്റെടുത്തത്. ഏപ്രിൽ പകുതിയോടെ ആരംഭിക്കുന്ന സീസൺ ജൂൺ ആദ്യം അവസാനിക്കും. ഇവ ശേഖരിക്കാൻ ദിവസവും 100-ലധികം ബോട്ടാണ് കടലിൽ പോകുന്നത്. ഓരോ ബോട്ടും ശരാശരി 500 കിലോ വരെ പ്രതിദിനം ശക്തികുളങ്ങര തുറമുഖത്ത് എത്തിക്കുന്നു. ബൈഗ എന്ന് പറയുന്നത് ഒരിനം കടൽ ഒച്ചാണ്. മലയാളിക്ക് ഇതിൻ്റെ രുചി അത്ര ഇഷ്ടപ്പെടില്ലെങ്കിലും വിദേശത്തെ ആൾക്കാർക്ക് അവരുടെ തീൻ മേശയിലെ VIP ഇനമാണ് ഈ കടലൊച്ച്. അതുകൊണ്ട് തന്നെ മത്സ്യം കുറഞ്ഞ മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ, ഈ കടലൊച്ചിൻ്റെ വൻ വർധനവ് മത്സ്യത്തൊഴിലാളികൾക്ക് വൻ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ കടലൊച്ചുകൾ കിട്ടുന്ന ഒരിടമായി കൊല്ലത്തെ ശക്തികുളങ്ങര മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. A program to enrich your English vocabulary. Presented by Dr. Thomas William and Nimisha Biju John.
2: Hello friends. Welcome to Word of the Day. Today's word is
3: ideal. Ideal.
2: Ideal is spelled as I D E A L.
3: And it means one, an idea or principle that seems perfect to you and that you want to achieve. Two, a perfect example of a person or thing. മലയാളത്തിൽ ആദർശപരമായ, മാതൃകാപരമായ, ആദർശാത്മകമായ, അനുയോജ്യമായ എന്നൊക്കെ അർത്ഥം.
2: Thank you all.

0: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
1: കൊച്ചുകൂട്ടുകാർക്കായുള്ള കാതോട് കാതോരം തുടങ്ങുകയാണ്. നമ്മുടെ കൂട്ടുകാരൊക്കെ റെഡിയല്ലേ? പെട്ടെന്ന് ഫോൺ എടുത്തോ, വിളിച്ചോ. വിളിക്കുന്ന നമ്പർ 0474293111. കൂട്ടുകാർക്കൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ആദ്യത്തെ കോൾ, ഹലോ.
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
1: ഇത് ആരാണ്? അനുപമ അല്ലേ? എനിക്ക് മനസ്സിലായി ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോ എനിക്ക് അപ്പൊ അറിയാം. അനുപമ കുട്ടി സ്കൂളൊക്കെ തന്നിട്ട് എങ്ങനെയുണ്ട്? കൊഴപ്പില്ലെന്ന് പറഞ്ഞതിനകത്ത് എന്തോ ഒരു കുഴപ്പം പോലെയല്ലോ. ഏഹ്, മഴ മഴയൊക്കെ നനഞ്ഞാണോ പോന്നെ? കൊടയാണോ, റെയിൻകോട്ടാണോ,
2: എങ്ങനെയാ?
1: ഏത് സ്കൂള്? മോളിപ്പ ഹൈസ്കൂളിലായോ? പിന്നെ
2: അല്ല,
1: ഏത് ക്ലാസ്സിലോട്ടായെന്നാണ് ചോദിച്ചത്? 4-ാം ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, ശരി. ഇപ്പൊ ഈ വർഷം മാറി അല്ലേ? ആ പഴയ സ്കൂളിൽ
2: മാറി.
1: ഓക്കെ, ഇപ്പൊ വീടിനടുത്തായോ? വീട് മാറി എന്നാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ വീടിനടുത്ത് തന്നെയാണോ സ്കൂള്? എങ്ങനെയാ പോകുന്ന യാത്രയൊക്കെ? എങ്ങനെയാ സ്കൂളിലേക്ക്? ഓഹോ, സ്കൂൾ ബസ്സിനകത്ത് എന്തൊക്കെയാണ്? പാട്ടൊക്കെ ഉണ്ടോ? പാട്ടില്ല സ്കൂൾ ബസ്സിൽ. ഇവിടുന്ന് സ്കൂൾ വരെ പാട്ടൊക്കെ പാടി പോകണ്ടേ? സംസാരിക്കാൻ സമ്മതിക്കില്ലേ സ്കൂൾ ബസ്സിനകത്ത്? ആരെയും പരിചയമില്ലേ ബസ്സിനകത്ത്? ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്? അപ്പഴേ ചെന്ന് പരിചയപ്പെടണം. അനുപമ മറ്റാരെയും പോലെ അല്ലല്ലോ, റേഡിയോ വിളിക്കുന്ന റേഡിയോയുടെ സ്വന്തം അനുപമ കുട്ടിയല്ലേ. അപ്പൊ അങ്ങോട്ട് ചെന്ന് സംസാരിച്ച് പരിചയപ്പെട്ടോണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അനുപമ ആദ്യമായിട്ട് വന്ന കുട്ടിയല്ലേ, എങ്ങനെ പരിചയപ്പെടുമെന്നൊക്കെ കരുതിയിരിക്കുമായിരിക്കും അവരും. അപ്പൊ അവിടെ അനുപമ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ അനുപമയാട്ടോ ഇനി അങ്ങോട്ട് ഉണ്ടാവും, നിങ്ങക്ക് പറയണം. എന്നിട്ട് പാട്ടൊക്കെ പാടുമ്പോ അവരെയും കൂട്ടത്തിൽ അങ്ങ് കൂട്ടണം, പിന്നെ അതൊക്കെ നല്ല സൂപ്പറാ. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ ഇന്ന് പാട്ട് പാടുന്നുണ്ടോ?
2: ആ
1: പഠിക്കോ.
2: പിണങ്ങിപ്പോ കാണാതെ മാ

0: தமிழ் பிழங்கி போவதே, காணாது மாயல்ல கண்ணேறி மம்மாக்கு
1: അനുപമാ, നന്നായിട്ടുണ്ട് കേട്ടോ മോളെ. അപ്പോ പാട്ട് കേട്ടാലോ. ഓക്കേ, ടാറ്റാ.

0: ഓക്കേ, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതരാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമുക്ക് കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ സിദ്ധി വിനായക.
0: സിദ്ധി വിനായക്, അപ്പോ എങ്ങനെ, സുഖമാണോ?
1: സുഖം തന്നെ. പിന്നെ പനിയായിരുന്നു, മുടി വളർത്തിയപ്പം വേർക്കെട്ട് ഇറങ്ങിയപ്പോ തൊണ്ടവേദന.
0: അത് വെക്കേഷൻ നിന്നപ്പോ കുറച്ചൊന്നും മുടി വളർത്തിയതാണോ?
1: ആ, വെക്കേഷൻ നിന്നപ്പോ വളർത്തിയതാ.
0: ആഹാ, ഒരാഗ്രഹം കൊണ്ട് ചെയ്തതാണ് പനി പിടിച്ചല്ലേ. എന്നിട്ട് മുടി വെട്ടിയോ ഇപ്പോ?
1: മുടി ഇന്നിനി പോണം.
0: ഇന്നിനി പോകണം. സ്കൂളിൽ മുടി വളർത്താൻ പെർമിഷൻ ഉണ്ടോ?
1: പെർമിഷൻ ഉണ്ട്, പക്ഷെ ചീപ്പി വെക്കണം.
0: ചീപ്പി വെക്കണം അല്ലേ. എന്ത് കട്ടായിരുന്നു ചെയ്തിരുന്ന വെക്കേഷന് മുടി വളർത്തിയിട്ട്?
1: ഞാൻ മുടി വളർത്തി ചുമ്മാ വളർത്തിയതാ.
0: വളർത്തിയാൻ കിട്ടിരുന്നു അല്ലേ. ഓക്കെ, ഇനിയിപ്പോ ചെന്ന് പറ്റടിക്കാൻ പോവാണോ? അപ്പൊ മുടി വളർത്തുന്ന ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു സിദ്ധി വിനായക്. മോൻ എപ്പോ മുടി വളർന്നാലും പനി വരുമോ? ഇങ്ങനെ
1: പനി വരും, വിയർക്കും, വിയർത്തിട്ട് പിന്നെ എണ്ണ ഏറ്റുമ്പോ കുളിക്കും.
0: ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യണം, തല ഇങ്ങനെ വിയർക്കുമ്പോ പെട്ടെന്ന് എണ്ണ വെച്ച് കുളിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ എന്തായാലും ഇങ്ങനെ പനി വരാൻ സാധ്യത ഉണ്ടെങ്കിൽ മുടി അതനുസരിച്ചൊക്കെ വളർത്തു കേട്ടോ. പനി വന്നാ പാടല്ലേ. പിന്നെ പൊതുവേ എല്ലാവർക്കും ഒക്കെ ഇപ്പൊ ഇച്ചിരി പനിയൊക്കെ ഉണ്ട്. എനിക്കും പനിയായിരുന്നു. ആ, ഓക്കെ ഓക്കെ, അതൊരു പ്രശ്നമാണ്. അപ്പൊ ഇന്ന് വീട്ടിലും കാണാൻ വല്ല തുടച്ചു തൂക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തായിരുന്നോ ഇടയ്ക്ക്? തൂക്കാറുണ്ട്. ആ, അതാണ്. അപ്പൊ എങ്ങനെയാണെന്നറിയോ, മുഖം കാണിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും മാസ്ക് ഒക്കെ ഇട്ടിട്ടെ അങ്ങനെ ചെയ്യണം. അപ്പൊ വലിയ പ്രശ്നം വരില്ല കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മോൻ എന്തായാലും അറിയല്ലോ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ശ്രദ്ധിച്ചാ മതി കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ ചെന്നിട്ട് എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നും ഇല്ലല്ലോ.
1: സ്കൂളില് പിള്ളേരൊക്കെ നല്ല പിള്ളേരാ.
0: ആണല്ലേ. ആണോ? അയ്യോ, ചുമയുണ്ടല്ലോ.
1: ചുമയായി. ഇന്നലെ മരുന്ന് കഴിച്ചത്. എന്നിട്ടും
0: ആണോ? ഇപ്പൊ എത്ര ദിവസം
1: ഡോക്ടറിന്റെ അടുത്ത് പോണം?
0: മരുന്ന് എത്ര ദിവസമായിട്ട് കഴിക്കുക?
1: ഒരു വൈദ്യരത്നം പറഞ്ഞേ, ഞാനൊരു രണ്ടു ഇന്നലെ കഴിച്ചായിരുന്നു.
0: ആയുർവേദമാണോ? ആയുർവേദമാണോ കഴിക്കുന്നേ?
1: ആ, ആയുർവേദം. ഇനി ഡോക്ടറിനെ കാണിക്കണം.
0: അപ്പൊ കാണിക്കണം കേട്ടോ. കാണിക്കുകയും ചെയ്യണം. മോനൊന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ സ്കൂളൊക്കെ തുറന്നല്ലേ, ഇനി ക്ലാസ് ഒന്നും അധികം നഷ്ടപ്പെടാതെ നോക്കണം കേട്ടോ. അപ്പൊ സ്കൂളും കുട്ടികളും ഒക്കെ മോൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയല്ലോ. സ്കൂളിലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഓക്കെ അല്ലേ.
1: നന്നായിട്ട്.
0: എന്താ പ്രശ്നം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. ഓക്കെ അല്ലേ. അപ്പൊ ഇന്ന് പാട്ട് കേൾക്കാം. എന്താ? ഓക്കെ മോനെ, അപ്പോ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. അപ്പൊ റെസ്റ്റ് എടുക്കുക, അതോടൊപ്പം ഡോക്ടറെ പോയി കാണണേ. ഓക്കെ മോനെ, അപ്പോ നല്ലൊരു ഗാനം വരുന്നുണ്ട്.

0: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളയും കൂട്ടി വരെയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകൂട്ടാരുടെ കാതോട് കാതരം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോ വിളിക്കുന്ന നമ്പർ 0474-293-1111. കോളിലേക്ക് പോണ. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ് ആന്റി.
0: ഇത് ആരാണ്?
5: മൈ നെയിം ഈസ് മാധവൻ.
0: മാധവൻ മാധവൻ ആണോ അതോ മാധവ് ആണോ?
5: മാധവൻ
0: മാധവൻ ജീവൻ ആണോ? എന്താ അടിപൊളി പേരാണ്. ഏ മാധവൻ ജി, അടിപൊളി പേരാ കേട്ടോ. ഏത് ക്ലാസ്സിലാണ്?
5: 4th A.
0: ഈ പ്രാവശ്യം ഡിവിഷൻ വല്ലതും മാറിയോ? മാറിയാണോ? മാറി. കഴിഞ്ഞ വർഷം ഏത് ഡിവിഷനിലായിരുന്നു? അപ്പൊ ഈ വർഷം എയില് തന്നെ. മാറ്റൊന്നുമില്ല. വേറെ സ്കൂളായിരുന്നു അല്ലേ? ഈ വർഷം മുതൽ പുതിയ സ്കൂളായി. ഓ, അപ്പൊ ഈ വർഷം ഏത് സ്കൂളിലാണ്? പുതിയ സ്കൂളിന്റെ പേരെന്താ? ഓ, ലേക്ക് ഫോർഡിലോട്ടാ. എങ്ങനെയുണ്ട് സ്കൂൾ? എങ്ങനെയുണ്ട് സ്കൂളിൽ? ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? അത് അതെന്തൊക്കെയുണ്ട് അവിടെ?
5: വോളിബോൾ.
0: ആ പിന്നെ
5: ഹോക്കി.
0: ആഹാ.
5: ബാസ്കറ്റ്ബോൾ.
0: ഓക്കെ.
5: സ്കേറ്റിംഗ്.
0: പിന്നെ സ്കേറ്റിംഗ്. ഓക്കെ.
5: മ്യൂസിക്, ഡാൻസ്.
0: ആഹാ.
5: എറോബിക്.
0: ആഹാ.
5: എക്സെട്രാ.
0: ഓക്കെ, അടിപൊളിയാണല്ലോ. അപ്പൊ അത് സൂപ്പർ ആട്ടോ. അപ്പോ ഇതിനെല്ലാം ഉണ്ടോ മോൻ? ഇതിനെല്ലാം ഉണ്ടോ?
5: ഡാൻസിന്,
0: പിന്നെ
5: എറോബിക്സ്,
0: പിന്നെ
5: കളയിലൊക്കെ വേറെ പോവും, സ്വിമ്മിങ്ങിനൊക്കെ വേറെ പോവും.
0: പുറത്തു പോവും അല്ലേ? അതും അടിപൊളിയാ കേട്ടോ. സ്വിമ്മിങ് ഒക്കെ നല്ല സൂപ്പറാണ്. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാ. അതെങ്ങനെ, ശനി ഞായറും പോവോ? പിന്നെ ഡെയിലി പോകാറുണ്ട്. വൈകിട്ട് പോവും. സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് പോവും അല്ലേ?
5: സ്കൂള് കഴിഞ്ഞ് വന്നിട്ട് ക്രിക്കറ്റിന് പോവും.
0: ആഹാ. അപ്പൊ ഇതിന് എപ്പോഴാ പോകുന്നത്? സ്വിമ്മിങ്ങിന് എപ്പോഴാ പോകുന്നേ?
5: രാവിലെ.
0: ഓ, എന്റെ അമ്മോ, എന്തൊക്കെ പരിപാടികളാ അവിടെ. മൊത്തത്തിൽ തിരക്കാണല്ലോ ആള്. ഏ വൈ, അത് തന്നെ. അനിയത്തിന്റെ പേരെന്താ?
5: വെണ്ണില.
0: വെണ്ണില. ഓ, എല്ലാ നല്ല പേര്. വെണ്ണില ഏത് ക്ലാസ്സിൽ പഠിക്കുക? അയ്യോ, വെണ്ണിലയാണോ ഇത്? ഇനി വന്നേ പോവല്ലേ. വാ, സംസാരിക്കാം നമുക്ക്. ആണോ ചേട്ടന്റെ സ്കൂളിൽ തന്നെയാണോ? ആഹാ. ചേട്ടൻ സ്കൂളിൽ കൈ പിടിച്ചകത്തുണ്ടാക്കോ. ശ്രീലക്ഷ്മി. താങ്ക് യു. സുഖാണല്ലോ. വെണ്ണില കുട്ടിക്ക് സുഖാണോ? ആഹാ. വെണ്ണില കുട്ടി പാട്ട് പാടുമെന്നാണല്ലോ ചേട്ടൻ പറഞ്ഞ. ശരിയാണോ? അല്ലേ, ചേട്ടനല്ല ഞാനാ പറഞ്ഞേ. ആ പാട്ട് പഠിക്കും. മോൻ പാട്ട് പഠിക്കും.
5: അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റി കണ്ണെന്റെ മുമ്പിൽ.
0: ബാക്കി വരിയൊക്കെ മറന്നുപോയി. അത് കൊള്ളാക്കട്ടെ, എനിക്ക് അവസാനം പറഞ്ഞ ഇഷ്ടപ്പെട്ട അത് തന്നെ. ഓക്കെ, വാദം കുട്ട വെണ്ടിലക്കുട്ടി, അപ്പൊ അടുത്ത ആഴ്ച വിളിക്കോ സ്കൂളിലെ വിശേഷം.
5: ഓക്കെ
0: ഡാ, ബൈ.
6: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ കഥോട് കാതരം തത്സമയം ഫോണിങ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ്
1: മോർണിംഗ്.
0: ഇത് ആരാണ്? അലങ്കൃത ആണോ? ആഹാ, അലങ്കൃത ഏത് ക്ലാസ്സിലായി?
1: ഏ,
0: ഏത്?

0: എൽ കെ ജി ആണോ? ആ എൽ കെ ജിയിലൊക്കെ ആയല്ലേ. സ്കൂളിൽ പോയി തുടങ്ങിയോ? തുടങ്ങി. ആ സ്കൂളിൽ പോയിട്ട് എങ്ങനുണ്ട്? ഇഷ്ടായോ സ്കൂളൊക്കെ? ഓക്കേ. എത്ര മണിക്ക് പോകും സ്കൂളില്? ഒമ്പത് മണിക്ക് പോകും. ആഹാ, ആരാ സ്കൂളിൽ കൊണ്ടാക്കുന്നേ? അമ്മ കൊണ്ടാക്കോ? ഓക്കെ, ശരി ശരി. അപ്പൊ ഇനി അങ്ങോട്ട് പഠിക്കണോ അല്ലേ? വൈകിട്ട് വന്നിട്ട്
1: പഠിക്കാം.
0: ഒത്തിരി ഉണ്ടോ പഠിക്കാനൊക്കെ? ഏ, അവയ്ക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളേ സ്കൂളിൽ നിന്ന് വരുമ്പോ? എ ബി സി ഡി പഠിക്കണോ അല്ലേ? ആ പിന്നെ വേറെ എന്തൊക്കെയാ പഠിക്കണ്ടേ? എ ബി സി ഡി മാത്രമേ ഉള്ളോ? ഏത്? അതെനിക്ക് മനസ്സിലായില്ല, അതെന്താണ് പറഞ്ഞേന്ന്. കേൾക്കാത്തതാണോ എന്നൊരു സംശയം. എന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. ആ ഓക്കെ, നന്നായിട്ട് പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ കൂട്ടുകാരിയെ കിട്ടിയോ? പാട്ട് പാടണോ? ഏത് പാട്ട് പാടണം? ആ പാടിക്കോ. വൃത്തിയാക്കി വെച്ചോ എന്നാ. അങ്ങനെയാണോ? ആ കൊള്ളാലോ. പൂച്ച ഇത് കേക്കുമായിരിക്കും അല്ലേ? പൂച്ചക്ക് വൃത്തിയുള്ള പൂച്ചയല്ലേ? ആ ഇത് ആരാ പഠിപ്പിച്ചു തന്നെ? ഇത് അമ്മയാണോ പഠിപ്പിച്ചു തന്നേ? കൊള്ളാട്ടോ. പൂച്ചയുടെ പാട്ട്. പിന്നെ അമ്മ വേറെ ഏതൊക്കെ പാട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? കാക്കി കാക്കി കൂടെ എവിടെയും പഠിപ്പിച്ചു തന്നു. ആ അപ്പൊ പൂച്ചയുടെ പാട്ടായി, കാക്കയുടെ പാട്ടായി. ആ പിന്നെ അടുത്ത പാട്ട് ഏതാ? കൊമ്പനാന കുട്ടപ്പ. ആ പാട്ടാണോ? ആ പാട്ടാണോ? ആ പാട്ട് എനിക്കും ഇഷ്ടാട്ടോ. ഏ, ആ പാട്ടറിയോ? ബാവയ്ക്ക് പാടാറിയോ? ഒന്ന് പാടിയ നോക്കട്ടെ. അത്രയുള്ള മറന്നുപോയ സാരയില്ല കേട്ടോ. നന്നായിട്ടുണ്ട് മോള് കേട്ടോ. അപ്പൊ ആനയുടെ, കാക്കയുടെ, പൂച്ചയുടെ അങ്ങനെ പാട്ടറിയാം. ഈ ഇതിലെ ആനയാണോ ഇഷ്ടം, പൂച്ചയാണോ ഇഷ്ടം, കാക്കയാണോ ഇഷ്ടം? ആനയാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ആനപ്പാട്ട് ഒക്കെ കേട്ട് ഇനി നമുക്ക് നല്ലൊരു വേറൊരു പാട്ട് കേട്ടാലോ? വേറെ പാട്ട് കേക്കാം. അപ്പൊ അടുത്ത ആഴ്ച എന്നെ വിളിക്കോ. അപ്പൊ എനിക്ക് വേറെ പാട്ട് പാടി തരണം. തരുമോ? ടാറ്റാ പറ. ടാറ്റാ.
2: வடிவேலும் செங்கோடன் மயூரமும்.

0: അങ്ങനെ അടിപൊളി ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഇനി നമ്മൾ മറ്റൊരു കോളിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോടാണ്. സമയം 9 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അടുത്ത കോൾ എത്തിയിട്ടുണ്ട്.
1: ഹലോ
2: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഞാൻ പുതുച്ചിറയിലെ പൊന്നുകുട്ടിയാ.
0: പൊന്നുകുട്ടി,
2: എന്താ
0: പറ? സ്കൂളൊക്കെ തുറന്നിട്ട് വിശേഷങ്ങളൊക്കെ പറ.
2: ഞങ്ങളുടെ ക്ലാസ്സില് പുതിയ കുട്ടി ഫ്രണ്ട്സ് ഒക്കെ വന്നു.
0: വന്നോ? എത്ര പേരുണ്ട്?
2: കൊറേ പേര് വന്നു.
0: കൊറേ പേര് പുതിയ കുട്ടികളാണോ?
2: ആ,
0: അത് ശരി. എന്നിട്ട് അവരെ കേട്ട് എങ്ങനെ, കൂട്ടായോ?
2: ആ
0: കൂട്ടായി. ആഹാ. ആ എന്നിട്ട് ക്ലാസ് ഒക്കെ തുടങ്ങിട്ട് എങ്ങനെയുണ്ട്? ടീച്ചർ പുതിയ ടീച്ചറാണോ? ക്ലാസ് ടീച്ചർ ഈ വർഷം പുതിയ ടീച്ചറാ. എങ്ങനെയുണ്ട് ടീച്ചർ? എങ്ങനെയുണ്ട് ക്ലാസ് ടീച്ചർ? എങ്ങനെയുണ്ട് ടീച്ചർ? വഴക്ക് പറയൂ? പഠിച്ചില്ലെങ്കിലേ ഉള്ളു വഴക്ക് പറയും. കൊഴപ്പില്ല അല്ലേ? അത് ചിരിക്കോ ടീച്ചർ? ഓക്കെ ഓക്കെ. അപ്പൊ പാട്ട് പാടിക്കോ.

0: ഹലോ, ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നം ഉണ്ടോ പൊന്നുട്ടിയെ? ഉണ്ട്. ഹലോ, ആ മിന്നുക്കുട്ടി, മിന്നുക്കുട്ടി എടയ്ക്കൂടെ വന്നപ്പോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ആരാണെന്ന് കേട്ടോ. പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആ പാട്ട് മതിയോ? ആ പാട്ട് കേക്കാലോ. ഓക്കെ, അപ്പൊ നമ്മളെ മിന്നുക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആ പാട്ട് തന്നെ. ഓക്കെ അല്ലേ? എന്തോ ബുക്കോ? ഓ, ഷാഗയില് ബുക്ക് കൊടുക്കുന്നുണ്ടല്ലേ. ആ, അപ്പൊ രണ്ടു പേർക്കും കിട്ടുമോ?
1: കിട്ടും.

0: ആഹാ, അപ്പൊ ഇനി പോകണ.
1: എന്തോ
0: കേട്ടില്ല. ആ, ആന്റിക്കും ബുക്കൊക്കെ കിട്ടും. അപ്പൊ ആന്റി അത് വേറൊരു വാവയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. കാരണം ആന്റിക്ക് സ്കൂളിൽ പോണ്ടല്ലോ. കഴിച്ചു കഴിച്ചു സുഖാണടാ. എന്തോ ടാറ്റാ. അപ്പൊ പോയി ബുക്കൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് പഠിച്ച് മിടുക്കികളാവണം കേട്ടോ. ബുക്കിന്ന് പേപ്പർ ഒന്നും കീറരുത് കേട്ടോ. കീറാതെ സൂക്ഷിക്കണേ. കുത്തിയൊന്നും വരയ്ക്കരുത്. നമുക്ക് നോട്ട്സ് എഴുതാൻ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. വൃത്തിയായി സൂക്ഷിക്കോ. അപ്പൊ ടാറ്റാ. ഓക്കേ, സന്തോഷം. അപ്പൊ നല്ലൊരു ഗാനം നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം കേൾക്കാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതരമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇതാരാണ്?
1: ആരായിരിക്കും?
0: അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ, ശ്രീനന്ദനെയാണോ? ഓക്കെ, പറഞ്ഞു. എന്തുണ്ട് വിശേഷങ്ങള്? ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള
1: സമയം.
0: അയ്യോ അങ്ങനെ പറയല്ലേ.
1: ഞാൻ കൊറേ ആയിട്ട് വിളിക്കണം, എന്നിട്ട് ചേച്ചി എടുത്തില്ല.
0: എനിക്ക് അറിയാൻ പാടില്ലായിരുന്നോടാ വിളിക്കുന്നുണ്ടായിരുന്നു എന്ന്. സത്യമായിട്ട് എനിക്ക് അറിയാഞ്ഞിട്ടാണ്.
1: എല്ലാ പ്രാവശ്യവും ഞാൻ വിളിക്കും, പക്ഷെ എനിക്ക് കിട്ടത്തില്ല.
0: ആണോ? ഞാനെന്നാ ചിന്തിക്കുന്നുണ്ടായിരുന്നു ശ്രീനന്ദനെ വിളിച്ചില്ലല്ലോ വിളിച്ചില്ലല്ലോ എന്ന്. അത് ഒത്തിരി ഇങ്ങനെ കോള് വരുമ്പോ വരുന്ന ഒരു കോൾ അങ്ങ് എടുക്കും, പക്ഷെ പിന്നെയും മോക്ക് ഇങ്ങനെ ബെല്ലി കേക്കും. പക്ഷെ ഞാൻ എടുക്കാത്ത അല്ലടാ, അത് ഓൾറെഡി ഒരു കോൾ എടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ വിഷമിക്കല്ലേ കേട്ടോ. ശ്രീനന്ദനെ സംസാരിച്ചില്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കണ്ടേ? എന്നോട് ആര് സംസാരിക്കും അല്ലേ? സത്യം പിണങ്ങരുത് കേട്ടോ. ആ ഓക്കെ. അപ്പൊ പ്രശ്നമൊക്കെ കഴിഞ്ഞേ? ഇനി പ്രശ്നം ഇല്ലേ? പിണക്കം ഇല്ല? അപ്പൊ ഇനി വിശേഷമൊക്കെ പറ. സ്കൂളിലൊക്കെ പോയിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? ഇപ്പൊ സ്കൂള്
1: തുറന്നുണ്ട്.
0: ഈ രണ്ടു മാസം വെക്കേഷൻ കഴിഞ്ഞൊക്കെ ചെന്നപ്പോഴേ സ്കൂളൊക്കെ എങ്ങനെയുണ്ട്? ശരിക്കും നല്ലോണം ഒക്കെ കിടക്കുവാണോ? അല്ലെങ്കിൽ കിടക്കുവാണോ? ആണോ? പുതിയ ഫ്രണ്ടിനെ കിട്ടിയോ? പുതിയ ഫ്രണ്ടിനെ കിട്ടി. അപ്പൊ പഴയ ഫ്രണ്ടോ?
1: പഴയ ഫ്രണ്ടും
0: ഉണ്ട്. ഒരാളെ കൂടി കിട്ടി. ഓക്കെ ശരി. അപ്പൊ ഈ പ്രാവശ്യം തൊട്ട് ഇനി കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും അല്ലേ? ഇപ്പൊ ഏത് ക്ലാസ്സിലായി ശ്രീനന്ദന?
1: സിക്സ്ത് സ്റ്റാൻഡേർഡ്.
0: ഓക്കെ ഓക്കെ. ട്യൂഷൻ ഒക്കെ ഉണ്ടോ ഇനി തൊട്ട്?
1: ഇല്ല
0: ഇല്ല, വീട്ടിലിരുന്ന് പഠിക്കുന്നു. അത് മതി കേട്ടോ, പോരെ പഠിച്ചോളൂല്ലോ. മോള് ആരാ വന്നിരിക്കുന്നത് പഠിക്കാൻ നേരം കൂടെ?
1: അമ്മ. ചെലപ്പോ ചേട്ടൻ വരും.
0: ചേട്ടനും പഠിക്കുമല്ലേ? ചേട്ടനും പഠിക്കുമല്ലേ? ഏത് ക്ലാസ്സിൽ പഠിക്കാ ചേട്ടൻ?
1: ഇനി പ്ലസ് വണ്ണിലോട്ടാ.
0: അപ്പൊ ചേട്ടൻ പഠിക്കുന്നത് നോക്കാൻ ആരാ വരുന്നേ?
1: അമ്മ. ചേട്ടന് തനിയെ പഠിക്കും.
0: ആ പഠിച്ചോളൂ അല്ലേ. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ച കഴിഞ്ഞ് എപ്പോഴാ പഠിക്കുന്നേ?
1: ഞായറാഴ്ച രാവിലെ പഠിച്ചു.
0: ഇനി ഇന്നി പഠിക്കത്തില്ല, ഇനി ഇന്ന് കളി മാത്രമേ ഉള്ളൂ. ഇച്ചിരി കളിക്കൊക്കെ വേണോന്നേ? കുഴപ്പമൊന്നുമില്ല, ഞായറാഴ്ചയല്ലേ. ഓക്കെ, നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് ആഹാരം കഴിക്കണം, കുറച്ചേരം കിടന്ന് ഉറങ്ങണം, പിന്നെ കുറച്ച് പഠിക്കണം. ഓക്കെ, അങ്ങനെ പോണം സൺഡേ ഒക്കെ കേട്ടോ. ഓക്കെ. അപ്പൊ പാട്ട് കേൾക്കണം അല്ലേ?
1: പാട്ട് പാടണം.
0: ആ പാട്ട്, യോ ശരി, പാട്ട് പാടിക്കോ.
1: പാടട്ടെ?
0: പാടിക്കോന്നേ.
1: പത്തിലൊട്ടിയ ജെല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്തു കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ. ഹാർട്ട് ബീറ്റിന് ബൊമ്മാലേ, ഡിസ്ട്രിബ്യൂട്ടിന് ബൊമ്മാലേ, എത്തിമൂട്ടിന് ബൊമ്മാലേ, നമസ് നമസ് പടച്ചു പടച്ചതല്ലേ അടബൊമ്മലെ, പച്ചിരിച്ചതല്ലേ അടബൊമ്മലെ, തോക്കെ സുന്ദരി അടബൊമ്മാലെ അടബൊമ്മാലെ, നേരെ. ഹലോ,
0: അടിപൊളി കേട്ടോ.
1: കൊറച്ചൊക്കെ അറിയത്തോ?
0: പക്ഷെ അത് കൊള്ളാം കേട്ടോ, ഇങ്ങനെ കാണാതെ പഠിച്ചു വെച്ചേക്കല്ലേ, കൊള്ളാം കേട്ടോ. പാട്ട് കേട്ടാലോ മോളെ.
1: ടാറ്റാ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മഴ ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ

0: മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കയല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: कम्युनिटी रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
3: दिल की आवाज,
2: दिलों से दिल तक. दिल की आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शायरी जर्निया. देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
3: 0474-293-1111.
2: नंबर एक बार फिर से 0474-293-1111.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൂട്ടുകാരുടെ കഥയോട് കഥരാണ് കേട്ടോ. സമയം 10 മണി കഴിഞ്ഞ് 9 മിനിറ്റും 19 സെക്കൻഡും ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കൊച്ചു കൂട്ടുകാരുടെ കഥയോട് കഥരയുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയി വരുവാണ്, അടുത്തടുത്ത് വരുവാണ്. അതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു കോൾ എടുക്കാം, ലാസ്റ്റ് കോളാണ്. നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ്? ആദവ് ശ്രീജേഷ്. ആദവ് ശ്രീജേഷ്, ലാസ്റ്റ് കോൾ ആയി പോയിന്ന് അല്ലേ? കൊറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നോ? എത്ര മണി തൊട്ട് വിളിച്ചു തുടങ്ങി ഇന്ന് ആദവ്? അയ്യോ, ഇപ്പൊ തുടങ്ങിയേ ഉള്ളായിരുന്നു, അപ്പൊ കൊറേ നേരത്തെ തുടങ്ങിയില്ലായിരുന്നു. ഇപ്പൊ വിളിച്ച ഉടനെ കിട്ടി ആണോ? ആരായി ഫോൺ ചെയ്ത് തരുന്നേ? ഞാൻ സ്വന്തമായിട്ടാണ് വിളിക്കുന്നേ ആണോ? സത്യമായിട്ടും സത്യമായിട്ടും സ്വന്തമായിട്ടാണോ വിളിക്കുന്നേ ഫോൺ എടുത്ത്? അപ്പൊ എങ്ങനെയാണേ നമ്പർ ഒന്ന് പറഞ്ഞേ. ആ
1: 0474 2 9 3 1 1 1.
0: ഇതെങ്ങനെയാ ഫോണിൽ വിളിക്കുന്നേ? ആ എങ്ങനെയാ വിളിക്കുന്നേ? ഈ നമ്പർ ഡയൽ ചെയ്യും, എന്നിട്ട് കോൾ ചെയ്യും. ആഹാ, ആരുണ്ടപ്പ അടുത്ത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരാ? ആരുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നേ? അമ്മയുടെ ആണോ? അമ്മയാണോ ഫോൺ തരുന്നേ വിളിക്കാൻ? അമ്മയുടെ ഫോണാണ്. ഓക്കെ ഓക്കെ ഓക്കെ മോനെ. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ? ഈ പാട്ടാണോ വേണ്ടേ? ഇതൊരു പഴയ ഹിന്ദി ഗാനമല്ലേ. ഈ പാട്ട് അറിയാമോ മാധവന്? പാടാൻ അറിയില്ല, പക്ഷെ പാട്ട് അറിയാം അല്ലേ. ഓക്കെ, ഇഷ്ടമാണ്? അതോ അമ്മ പറഞ്ഞോണ്ട് ചോദിച്ചാണോ? കൊറച്ച് അല്ലേ. ഓക്കെ, ഇന്നിനി പാട്ട് പാടുന്നുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ട് കേട്ടാലോ. അടുത്താഴ്ച വിളിക്കോ. അപ്പൊ ടാറ്റാ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇന്നത്തെ കൊച്ചു കൂട്ടുകാരുടെ കഥയോട് കഥരം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ കൊച്ചു കൂട്ടുകാരോടും കഥയോട് കഥട്ടിൽ നിന്നും ടാറ്റാ പറയുന്നു ശ്രീലക്ഷ്മി MS.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാൻ ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: कम्युनिटी रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
5: दिल की आवाज,
4: दिलों से दिल तक. दिल की आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शायरी जर्नियास. देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
5: 0474-293-1111.
4: नंबर एक बार फिर से 0474-293-1111.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: दिल की आवाज में आपका फिर से स्वागत. और एक प्यारा सा कॉलर आ गया है. हेलो, दिल की आवाज में स्वागत.
3: नमस्ते शायनी.
2: नमस्ते जी.
3: तो मुंडगल बात कर रहे हैं
2: जी. नमस्ते नमस्ते, कैसे हो?
3: हम आप ठीक है?
2: हाँ,
3: ठीक ठाक है.
2: अच्छा, ठीक ठाक है, ओके.
3: अभी उम्र अच्छा है, बाद में वो मौसम अच्छा है.
2: अच्छा,
3: एंजॉय करना मन देना.
2: अच्छा जी,
3: तो आइडिया
2: ही तो आपका आइडिया
3: मिलने के लिए वो भगवान का गिफ्ट है
2: जी.
3: भगवान का गिफ्ट है उम्र ज्यादा मिलने के लिए.
2: अच्छा जी, तो हम दुआ करेंगे कि और कई कई कई साल आप हमेशा खुशी रहे. और सुना, कौन सा गाना चाहिए?
3: आवास देते ही से ए अजनबी, ऐसे कभी आवास देते ही से, ये गाना.
2: ओके जी, तो ये प्यार सा गाना हम आपके लिए जरूर लगा देंगे. और दिल की आवाज में बुलाने के लिए शुक्रिया. बुलाते रहिएगा.

0: അമ്മൂന്റെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി, MS. തൃക്കരുവ പഞ്ചായത്തിൽ താൽക്കാലികമായി ഡ്രൈവറെ നിയമിക്കുന്നതിന് 15-ാം തീയതി രാവിലെ 11-ന് എഴുത്തു പരീക്ഷയും 17-ാം തീയതി അഭിമുഖവും നടക്കും. 7-ാം ക്ലാസ് പാസായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അഭികാമ്യം. ഇരവിപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ജൂനിയർ ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:30 അഭിമുഖം നടക്കും. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്ക് ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. www.schemes.wod.kerala.gov.in മുഖേന December 15 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് തൊട്ടടുത്ത അംഗൻവാടികളുമായോ ICDS പ്രോജക്ട് ഓഫീസുമായോ ബന്ധപ്പെടാം. പട്ടത്താനം ഗവൺമെന്റ് SNDP UPSC ജൂനിയർ സംസ്കൃത ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:00 അഭിമുഖം നടക്കും. കേരഫെഡിന്റെ വെളിച്ചെണ്ണയായ കേരയുടെ വില 1 ലിറ്റർ പാക്കറ്റിന് 375 രൂപയിൽ നിന്നും 332 രൂപയായി കുറച്ചു. 500 ml പാക്കറ്റിന് 189 രൂപയിൽ നിന്നും 167 രൂപയായും കുറച്ചിട്ടുണ്ട്. പൊതുവിപണിയിൽ നാളികേര വില കുറഞ്ഞതിനെ തുടർന്നാണ് കേരഫെഡ് വില കുറച്ചത്. കേരയുടെ പേരിനോട് സാദൃശ്യമുള്ള ഒട്ടേറെ വ്യാജ ബ്രാൻഡുകൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇത്തരം ബ്രാൻഡുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കേരഫെഡ് MD അറിയിച്ചു. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശാദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷത്തിൽ LKG, 1-ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം ലഭിക്കുന്നതിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 20-ാം തീയതി വരെ ദീർഘിപ്പിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരികളുടെ സാക്ഷ്യപത്രം സഹിതം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-2749-847. പൊതുവിദ്യാഭ്യാസ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് തസ്തിക മാറ്റം മുഖേന. കാറ്റഗറി നമ്പർ 576/2022 തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, മഴയുള്ള നല്ലൊരു ഞായറാഴ്ചയിലേക്ക് സ്വാഗതം. നല്ലൊരു മഴയുടെ സംഗീതമായിട്ടൊരു നല്ലൊരു ദിവസമാണല്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ഗീതു ആണ്. ഇനി ഒരു 3 മണിക്കൂർ നമുക്ക് നല്ല നല്ല ഗാനങ്ങളും നല്ല നല്ല വിശേഷങ്ങളും ഒക്കെ പറയാം. അതിനൊക്കെ മുന്നേ നമ്മളെ വിട്ടുപിരിഞ്ഞ്, അതായത് ഏകദേശം 3 പതിറ്റാണ്ടോളം നമ്മുടെ മലയാള സിനിമയിൽ വളരെയധികം നല്ല വേഷങ്ങൾ സമ്മാനിച്ച, നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, അഭിനയ മുഹൂർത്തങ്ങളുടെ ഒരു വിസ്മയമൊരുക്കിയ നമ്മുടെ മഹാനടനായ സലീം കുമാർ, അദ്ദേഹം ഒരു ഓർമ്മയായല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേർന്നുകൊണ്ടും, അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? പറഞ്ഞോളൂ. സുഖമായിട്ടിരിക്കുന്നോ?
4: എന്തായിരുന്നു
3: പറ്റിയത്?
4: സ്ട്രോക്ക് വന്നതാണ്.
3: സ്ട്രോക്ക്? ഓ, ഗൾഫ്. അവിടെ വെച്ചിട്ടായിരുന്നോ?
4: അവിടെ വെച്ചിട്ട്.
3: അയ്യോ. ഇപ്പൊ പിന്നെ
4: ഇവിടെ വന്ന് വെനിസ്വേല ചികിത്സയൊക്കെ ആയിരുന്നു.
3: ഒരുവിധം ഇവിടെ വരെ എത്തിയില്ലേ.
4: ബാത്റൂമിലൊക്കെ പോവും, പിന്നെ രാവിലെ ദൈവം നടത്തുമെന്ന് വിശ്വസിക്കുന്നു.
3: അതെ, ദൈവം നടത്തും ഉറപ്പായിട്ടും. ആ ഒരു അവസ്ഥയിൽ അവിടുന്ന് ഇവിടെ വന്നു, ഇത്രയൊക്കെ ആയില്ലേ. അപ്പൊ നമ്മളെ ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകും. നമ്മുടെ ആ ഒരു ശുഭാപ്തി വിശ്വാസം കൈവിടാതെ അതുപോലെ തന്നെ മുന്നോട്ട് പോകാം കേട്ടോ. പിന്നെന്താണ് ഇപ്പോ പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു. മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ.
4: അപ്പൊ
3: ഇന്ന് നമ്മുടെ എന്താ പറഞ്ഞ, ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് നമ്മള് പലപ്പോഴും പറയുന്ന പല ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ ആയിരിക്കും അല്ലേ. അങ്ങനൊരു നടൻ നമ്മളെ വിട്ടു പിരിഞ്ഞു അല്ലേ, അതൊരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. അതും 57-ാമത്തെ വയസ്സില് വളരെ. ആ അപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ഓക്കെ ചേട്ടാ, നമുക്ക് ആദ്യമായിട്ട് ചേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കേൾക്കാം, കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആ ഒരു നല്ല ഗാനത്തിന് ശേഷം നമുക്ക് കാതോട് കാതുരത്തിലേക്ക് തിരിച്ചെത്താം. നമുക്ക് ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ടല്ലേ. ഒരുപാട് ദുഃഖകരമായ കാര്യങ്ങളുണ്ട്, സന്തോഷകരമായ കാര്യങ്ങളുമുണ്ട്. എങ്കിലും എന്താ പറയുന്നത്, ഈ ഒരു അയ്യത്തിലെ കല്ലിന്താഴം, ഈ റോഡ് തുറന്നില്ല, അതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾക്കിടയിലും എന്താ പറയുന്നത്, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് സുഭാഷ്.
0: സുഭാഷ്, എവിടുന്ന വിളിക്കുന്നേ?
1: ഞാനിപ്പോ കൊല്ലത്ത് അസിസ്റ്റ് ഹെൽത്തിൽ, നിങ്ങളുടെ ഓപ്പോസിറ്റ് കഴിഞ്ഞാറ്.
0: ഓ ശരി, ഓക്കെ.
1: നമ്മുടെ പേരെന്തുവാ?
0: ഗീതു ആണ്. എനിക്ക്
1: പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: പാട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക്.
1: അതെ, അതിന്റെ ഒരു നാല് വരി ലാസ്റ്റ് ഒന്ന് പാടിക്കോട്ടെ.
0: പെട്ടെന്ന് അപ്പം പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ല, പാട്ട് പാടിയാ മതി. അത്രയും, അതായത് ആ പാട്ട് കണക്റ്റഡ് ആണെന്നോ?
1: അതെ, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു.
0: ഓ ശരി. പെട്ടെന്ന്
1: പാടിക്കോളൂ. സ്വർണ്ണ പഞ്ചരത്തിലെ രാത്രിയിലേ ഇന്നു ന തമ്മിൽ തമ്മിൽ അന്യരാണെങ്കിലും ഒന്നു ഞാൻ രഹസ്യമായി ചോദിക്കുന്നു. സുഖം തന്നെയോ, സുഖം തന്നെയോ, സ്വപ്ന സഖീ, സുഖം തന്നെയോ. ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാമോ?
0: ആ പാട്ട് പ്ലേ ചെയ്യാം ചേട്ടാ. ആക്ച്വലി ഈ സുഭാഷ് എന്ന പേരില്ലേ, ഈ ഒരു പേര് ഇപ്പോ എന്താ പറയുന്നത്, ഇപ്പൊ വളരെ ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആണ്.
1: എന്റെ രണ്ട് മൂന്ന് ടീം അവിടെ ഉണ്ട്. പ്രവീൺ സാറ്, സന്തോഷ് അഡ്വക്കേറ്റ് സന്തോഷ് സാറ്. ഞാനിപ്പോ കുറെ നാളുകൊണ്ട് വിളിക്കുന്നില്ല,
0: വിളിക്കുന്നില്ല.
1: മാനസികമായിട്ട് ഞാനൊന്ന്
0: തകർന്നിരിക്കുന്നു.
1: പാട്ടിന്റെ ലാസ്റ്റ് മാഡത്തിന് മനസ്സിലാവും.
0: അപ്പൊ എന്തായാലും വിഷമങ്ങളൊക്കെ മാറട്ടെ കേട്ടോ. ഞാൻ പറയാൻ വന്നത് ഒരു കാര്യമായിരുന്നു. അപ്പൊ ഈ ഒരു ചേട്ടന്റെ ഈ പേരില്ലേ, അപ്പൊ ഇപ്പൊ നമുക്ക് ഈയിടെ അടുത്തിറങ്ങിയ ഒരു ഫിലിമിൽ ഇങ്ങനെ ഈ ഒരു പേര് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് സുഭാഷ് എന്നുള്ള പേര് കേൾക്കുമ്പോ സത്യത്തിൽ നമുക്കൊരു സന്തോഷമാണ് വരുന്നത് കേട്ടോ. ആ ഫിലിം കണ്ടെങ്കിൽ, അയ്യോ അല്ല, ആക്ച്വലി എന്താ പറയുന്ന, ഒരു ഫണ്ണി ആയിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് നല്ലത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അപ്പോ
1: എന്റെ ഒരു കൊച്ചുമോളുണ്ട് റോസ്, കേട്ടു.
0: എന്തായാലും ഓക്കെ ചേട്ടാ, എന്തായാലും വിഷമിക്കേണ്ട. എന്താ പറയുന്ന, വിഷമങ്ങളൊക്കെ മാറട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും
1: അതൊക്കെ അഭിപ്രായം
0: ഉറപ്പായിട്ടും പറയാം. ഏതായാലും നമുക്ക് ഗാനം കേൾക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: എനിക്ക് ആ തൊട്ട് മുന്നെയുള്ള ഗാനം, അതായത് ആ സുഭാഷ് ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഗാനം കേട്ടപ്പോൾ തോന്നിയത്, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രിയപ്പെട്ട ആരോ ആയിട്ട്, മീൻസ് പിണങ്ങിയോ അല്ലെങ്കിൽ ഒരു സുഹൃത്തായിരിക്കാം, അങ്ങനെ ഒരു പിണക്കത്തിലാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരാളുമായിട്ട് നമ്മൾ ചിലപ്പം എന്തെങ്കിലും നിസ്സാര കാര്യത്തിനോ അല്ലെങ്കിൽ വലിയ കാര്യത്തിനാകട്ടെ പിണങ്ങുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ രണ്ടുപേരും പരസ്പരം പറഞ്ഞ് തെറ്റിദ്ധാരണകൾ തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ അത് പറഞ്ഞ് എന്തായാലും ആ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ആ ഒരു എവിടെയാണെങ്കിലും ആ ഒരു സംസാരം നല്ലത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
3: വിജി പട്ടത്താനം.
2: വിജി, സുഖമായിട്ടിരിക്കുന്നോ? പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
3: എന്തൊക്കെയാണ് വിശേഷം? മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും, അപ്പൊ തുണി കൊണ്ട് മഴ പെയ്യും, അകത്ത് വരും.
2: എനിക്ക് തോന്നുന്നു കേരളത്തിലെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ടാസ്ക് ആണ് അതിപ്പോ, അല്ലേ? ഇങ്ങനെ ഓടുന്നു.
3: രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി പാടാ.
2: കുഞ്ഞുകുട്ടികളാണോ? ഏത് ക്ലാസ്സിലായ കുട്ടികളാണ്?
3: ഒരാൾക്ക് 3.5 വയസ്സ്, ഒരാൾക്ക് 2.5 വയസ്സ്.
2: അയ്യോ, അപ്പം നല്ല പാടായിരിക്കും അല്ലേ? കുഞ്ഞു പാടൊന്നല്ല. ഒരാൾ അംഗനവാടിയിലൊക്കെ പോവാണോ? നഴ്സറിയിലാണോ?
3: നഴ്സറി
2: പോകുന്നു. ഓക്കെ. ഈ കുഞ്ഞി കൈകള് വന്ന് സഹായിക്കുവോ?
3: ഇടയ്ക്ക് വെളിയിലോട്ട് ഇറങ്ങി വരും മഴയത്തൊക്കെ.
2: അയ്യോ,
3: വടക്ക് പറഞ്ഞകത്തി
2: ഏതായാലും ഈ പറയുന്ന എന്താ പറയുന്ന വിജയും അത് ശ്രദ്ധിക്കാട്ടോ. കൊടുത്തോളൂ. ഹലോ
4: ഹലോ,
2: ഇതാരാണ്? എന്താണ് പേര്? ക്ലിയർ ആയില്ല. അയ്യോ, എന്ത് കുട്ടനാ? എനിക്ക് അതിന് വിച്ചു ഇച്ചു. ആ, ഇച്ചുക്കുട്ടൻ നഴ്സറിയിലൊക്കെ പോകുന്നുണ്ടോ? ആഹാ, എന്തൊക്കെയാ പഠിച്ചത്? പഠിച്ചോ? പാട്ടൊക്കെ പഠിച്ചോ? പഠിച്ചു. ആഹാ, ഇപ്പൊ മഴയാണോ? ഇപ്പോ മഴ പെയ്യുവാണോ? ഇപ്പോ ആണല്ലേ. മഴ ഇഷ്ടാണോ? ആഹാ, അവിടെ ഒരു കുഞ്ഞു വാവയുണ്ടല്ലേ ഇച്ചുക്കുട്ടന് കളിക്കാൻ. ആ, കുഞ്ഞു വാവയുണ്ട്. കുഞ്ഞുവാടെ പേരെന്താ? തക്കുടു. നല്ല പേരാട്ടോ രണ്ടുപേരുടെയും. അപ്പൊ കുഞ്ഞു വാവയ്ക്ക് ഏത് പാട്ടാ വേണ്ടേ? എന്തോ വാവേ? ആ, സുഖമായിട്ടിരിക്കാട്ടോ. അപ്പം തക്കുടു വാവയ്ക്കും ഇച്ചുക്കുട്ടനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം. ഓക്കേ.
4: Bye-bye. Bye-bye.
2: Yeah.

0: സൂര്യസന്തോഷിന്റെ ആ ഒരു സുന്ദരമായ ശബ്ദത്തിലെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു അതിമനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. ആശാൻ എന്ന മൂവിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്, മ്യൂസിക് ജോൺ പോൾ ജോർജ്. അതിസുന്ദരമായ വരികളാണല്ലേ. ആ ഒരു നല്ല രസമാണ് ഈ പാട്ട് കേൾക്കാൻ, ഒരു ഭയങ്കര പോസിറ്റിവിറ്റിയൊക്കെ തോന്നുന്ന ഒരു ഗാനമാണ്. ഏതായാലും നല്ലൊരു സോങ്. നമുക്ക് ഇതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോടി കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: എന്റെ പേര് പ്രസീത.
0: പ്രസീത, എവിടുന്നാ വിളിക്കുന്നത്?
1: ഇരവിപുരം.
0: പ്രസീത എന്ത് ചെയ്യുന്നു?
1: വീട്ടിലാണ്. ഇന്ന് എന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് 2 വയസ്സ് തികയാണ്.
0: കൊച്ചുമകന്റെ ബർത്ത്ഡേ? അയ്യോ, ഇത് കുഞ്ഞു സൗണ്ടാണ്. വലിയ എന്താ പറയുക, ഞാൻ വിചാരിച്ചു വലിയ ഏജ് ഒന്നും ഇല്ലാത്ത ആളാണ്. കൊച്ചുമകന് 2 വയസ്സാവുന്നു. എന്താണ് മോന്റെ പേര്?
1: മോന്റെ പേര് ബിച്ചു.
0: ബിച്ചു? ആഹാ, ബിച്ചുക്കുട്ടൻ അവിടെ ഉണ്ടോ?
1: ആ, ബിച്ചുക്കുട്ടൻ ഉണ്ട്.
0: ആ, ബിച്ചുക്കുട്ടൻ കുരുത്തക്കേടൊക്കെ കാണിക്കുകയാണോ? കുരുത്തക്കേട്, അതാ അതാ ഞാൻ ചോദിച്ചത്. നല്ല കുരുത്തക്കേടിന്റെ പ്രായമായിരിക്കുമല്ലോ. അപ്പോൾ ബിച്ചുക്കുട്ടന് നമ്മുടെ എല്ലാവരുടെയും വക 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു കേട്ടോ.
1: ആ,
0: അപ്പോ ചേച്ചി വേലെന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: വേറെ ഇവിടെ ഇപ്പം മഴ, ഇച്ചിരി മുമ്പേ മഴയായിരുന്നു, മഴയൊക്കെ എന്ന് തോന്നുന്നു. പിന്നെ നല്ല വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ അന്തരീക്ഷമൊക്കെ ഒരുമാതിരി മോശമായി കിടക്കുന്നു.
0: അതാണ് നല്ല വിശേഷം അല്ലേ. അത് കുഴപ്പമില്ലല്ലേ. മഴ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ലതല്ലേ ചേച്ചി? പിന്നെ എന്താ പറയുക, ഒരുപാട് അങ്ങായി, അതായത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് മഴ ഒരു വിഷമമാവുന്നത്. അല്ലാതെ ഇങ്ങനെ ചെന്നം പിന്നൊക്കെ പെയ്തോണ്ടിരിക്കുമ്പോ നല്ല രസാണ് അല്ലേ.
1: എങ്കിലും തന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ജോലി നിർത്തി. ജോലിയില്ല, 2 മാസം കഴിഞ്ഞേ ഉള്ളൂ. അതിന്റെ ഒരു വിഷമം.
0: എന്തായിരുന്നു, എവിടെയായിരുന്നു ചേച്ചി?
1: നമ്മള് ഫാക്ടറി
0: അവിടെയായിരുന്നു. ഇപ്പൊ ഇനി 2 മാസത്തേക്ക് ഇല്ല. ഓ ഓ, അതിന്റെ ഒരു
1: അല്ലേ.
0: ആ സമയത്ത് നമ്മള് വേറെന്തെങ്കിലും നോക്കാൻ പറ്റില്ലേ ജോലി? അതെ അതെ. അപ്പോ ആ ഒരു ബ്രേക്കില്
1: പിന്നെ ഇപ്പൊ സ്ഥിരമൊക്കെ പോവാനും ഇപ്പൊ അങ്ങനെ ജോലിയും ഇല്ല.
0: അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ.
1: വിഷമമുണ്ട്.
0: ഏതായാലും 2 മാസം കഴിയുമ്പോഴത്തേക്ക് പുതിയ ജോലി തുടങ്ങുന്നത് വരെ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. അപ്പൊ ബിച്ചുക്കുട്ടന് ഒരിക്കൽ കൂടെ പിറന്നാൾ ആശംസകൾ നേരുന്നു. ബിച്ചുക്കുട്ടന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം ദൈവരുന്നു. കേൾക്കാം നമുക്കത്.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാകുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്നും യുഎസ്, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെ വിലയേക്കാൾ താഴെയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് വർഷത്തിൽ ആദ്യത്തെ 4 റീഫിലുകൾക്ക് 300 രൂപ വീതമുള്ള നേരിട്ടുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. 14.2 കിലോഗ്രാം എൽപിജി സിലിണ്ടറിന് 642 രൂപ മാത്രമാണ് നൽകേണ്ടി വരുന്നത്. കൂടാതെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള 14.2 കിലോഗ്രാം എൽപിജി പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 29 രൂപയുടെ വർദ്ധനവ് വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അന്തരിച്ച നടൻ സലീംകുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീംകുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 ആരാധകരാണ് ടൗൺ ഹാളിലെത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മപ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. സലീംകുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും ഏറെ ജനപ്രിയവും മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സലീംകുമാർ സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചനം രേഖപ്പെടുത്തി. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, പി സി വിഷ്ണുനാഥ്, സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചനം രേഖപ്പെടുത്തി. കലാരംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളായിരുന്നു സലീംകുമാർ എന്നും അദ്ദേഹത്തിന്റെ വിയോഗം വ്യക്തിപരമായും സമൂഹത്തിനാകെയും വലിയ നഷ്ടമാണെന്നും നടൻ ജഗദീഷ് അനുശോചിച്ചു. കലാരാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരുന്നു സലീംകുമാർ എന്നും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹം എന്നും ആർജവം കാണിച്ചിരുന്നതായും ശ്രീ ജഗദീഷ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ഒരു കലാകാരനായിരുന്നു സലീംകുമാർ. ഹാസ്യ നടനെന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളിലൂടെ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്ന് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഗൗരവമുള്ള സീരിയസ് വേഷങ്ങൾ ലഭിക്കുമ്പോൾ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക മിഴിവ് പകരാനും അതിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടക്കാനും അദ്ദേഹം എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ഞാൻ മറക്കുന്നില്ല. അതേ അവസരത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ എല്ലാ കാലത്തും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു വളരെ വലിയ കലാകാരനാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.
0: സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അവസാന തീയതിക്ക് മുൻപ് അപേക്ഷകൾ നൽകാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് ബോർഡ് അറിയിച്ചു. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്.

0: ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രത ഉള്ളത്. മറ്റ് 7 ജില്ലകളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ മുന്നറിയിപ്പുമായി മഞ്ഞ ജാഗ്രതയാണ്. തിങ്കളാഴ്ചയും സംസ്ഥാന വ്യാപകമായി മഴ തുടരും. ബേക്കൽ, കണ്ണൂർ, കാക്കനാട്, കോവളം അടക്കം സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് രാവിലെ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴക്കാലം ആരംഭിച്ചതോടെ വായുവിലൂടെ പകരുന്ന രോഗങ്ങളുടെ വ്യാപനം പത്തനംതിട്ട ജില്ലയിൽ വർദ്ധിക്കുന്നതായും വയോജനങ്ങൾ, ഗർഭിണികൾ, മറ്റ് ഗുരുതര രോഗമുള്ളവർ എന്നിവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ജലദോഷം, ഇൻഫ്ലുവൻസ, ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കൊപ്പം H1N1 രോഗബാധയുടെ സാധ്യതയും ഉയരുന്നതായാണ് പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ എന്നിവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സയ്ക്ക് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടണം. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ 11 ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: വയനാട് ജില്ലയിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ തുടരുന്നു. ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെയുള്ള മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അനുവദിക്കില്ല. ജില്ലയിലെ ദുരന്ത സാധ്യത നേരിടുന്ന ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും എല്ലാ ട്രക്കിംഗുകളും നിർത്തിവച്ചിട്ടുണ്ട്. കണ്ണൂരിൽ രാവിലെയുണ്ടായ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിലും ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ്, കുപ്പത്ത്, CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ 6 475 റൺസ് എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും KL രാഹുലും സെഞ്ചുറി നേടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. മഹാകവി ഇടശ്ശേരിയുടെ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെ ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. പത്തനംതിട്ട കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചു

യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ എൽപിജി വില ഉയർന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ. അന്തരിച്ച നടൻ സലീം കുമാറിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകും. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സുരക്ഷിതവും ശുചിത്വവുമുള്ള ഭക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സംസ്ഥാനത്ത് കാലവർഷം ശക്തം. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ആദ്യ ഇന്നിംഗ്സിൽ മികച്ച സ്കോർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: മഴയിങ്ങി എത്തി. ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാൻ ഒരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ, അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഇ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി, ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहती है. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान है. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
0: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശ പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്യ ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഒരുക്കുന്നു കൂടെയുണ്ട് ഞാൻ സഖി ടിപ്സ് ഫോർ ലേഡീസ്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 11:50 പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാവിലെ 11:50. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഗീതു. കൂടെയുണ്ട് ഞാൻ സഖി.
5: അങ്ങനെ സമയം 1 മണിയായി. നമ്മളിതാ കാതോട് കാതോരത്തിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്, നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ഗീതു ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. എല്ലാ വർഷവും 7 June ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആചരിക്കുന്നത്. അപ്പോൾ നമ്മൾ സുരക്ഷിതമായ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കാനും അല്ലെങ്കിൽ ഭക്ഷ്യജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്താനും ഒക്കെയാണ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടും ഒക്കെ പറയാം. നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഹലോ. ആ കോള് ഡ്രോപ്പായിന്ന് തോന്നുന്നു. കോള് ഡ്രോപ്പായിട്ട്. ഹലോ, കേൾക്കാമോ?
6: ഹലോ.
5: ആ ഹലോ,
6: കേൾക്കാം, കേൾക്കാം.
5: ആ കേൾക്കാം. ആ ഓക്കെ. ഇതാരാണ്?
6: പേര് മഞ്ജു.
5: മഞ്ജു, എവിടുന്നാ വിളിക്കുന്നത്? പേരൂര് അല്ലേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
6: വിളിച്ചിട്ടുണ്ട്,
5: വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു ഒരു പേടിയുണ്ടോ? എന്തിനാ പേടിക്കുന്നത്? സംസാരിക്കാൻ ഗീതു. സംസാരിക്കാൻ ഇങ്ങനൊരു ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ അല്ലേ? അങ്ങനൊന്നും വേണ്ട കേട്ടോ ചേച്ചി, പറഞ്ഞോളൂ. എന്തൊക്കെയാ വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു.
6: ഞാനൊരു പാട്ട് പാട്ട് പറഞ്ഞിട്ടില്ല.
5: ഏതെങ്കിലും ഒരു നല്ല ഗാനം നമുക്ക് കേൾക്കാം. ഇത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
6: എല്ലാവർക്കും വേണ്ടി.
5: എല്ലാവർക്കും വേണ്ടിട്ട്. അപ്പൊ ചേച്ചിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല പറയാൻ? ഒന്നുമില്ല. ഓക്കെ ചേച്ചി, ഏതായാലും നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം.

0: ഒരു നല്ല ഗാനത്തിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. നല്ല സുന്ദരമായൊരു ഗാനമായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഷെമി.
0: ഷെമി എവിടുന്നാ വിളിക്കുന്നേ?
1: കരിക്കോട്.
0: കരിക്കോട്. എന്താ ചെയ്യുന്നത് ഷെമി?
1: ഞാൻ അംഗൻവാടി വർക്ക് ചെയ്യാ, ഇന്ന് പോകണ്ടായിരുന്നു.
0: ആ, അംഗനവാടി വർക്ക് ചെയ്യാണല്ലേ? അപ്പൊ കുഞ്ഞുങ്ങളുടെ കൂടെയാണ്.
1: നമുക്ക് കിട്ടത്തില്ലല്ലോ.
0: എന്തോ? ആ, ബാക്കിയുള്ള ദിവസങ്ങളിൽ
1: ജോലിക്ക് പോകുന്നോണ്ട് കിട്ടത്തില്ല.
0: ആ, അതെ അതെ, കിട്ടത്തില്ല. ശനിയാഴ്ച ഉണ്ടോ അംഗൻവാടി?
1: ആ ഉണ്ട്,
0: ശനിയാഴ്ച ഉണ്ട്.
1: ആ,
0: ഇല്ലാത്തത്. ആ ഹാ ഹാ. എങ്ങനെയാണ് കുട്ടികളുടെ കൂടെ? ഒരുപാട് ഇഷ്ടമായിരുന്നോ കുട്ടികളുടെ കൂടെ ഉള്ള ഈ ഒരു?
1: ഞാൻ 10-40 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്.
0: ഓ,
1: അടുത്താവുമ്പോ.
0: ആ, അത്രയായി അല്ലേ? ഇത്രയും നാളത്തെ എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസില് ഏറ്റവും ഇങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പെട്ടെന്ന് പറയാൻ? ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ ചേച്ചിക്ക് ജോലിയില്? അപ്പൊ ഇങ്ങനെ നമ്മൾ ഓർക്കുമ്പോ പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ ഓർമ്മയിൽ വരുമോ പറയാൻ വേണ്ടിയിട്ട്?
1: പെട്ടെന്ന് ഓർമ്മ വരാൻ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം, ഇത്രയും വർഷം കൊണ്ട് ജോലി ചെയ്യാൻ നമ്മുടെ കുട്ടികളും തള്ളമാരും ഒക്കെ നല്ല ഇതിനകത്ത് ഇങ്ങനെ പോകുന്നത്. ഇപ്പൊ പ്രവേശന ഉത്സവമൊക്കെ കഴിഞ്ഞ് 10 കുട്ടികൾ ഞങ്ങളുടെ ഇതിന് പോയി. നല്ല അവരുടെ ഭാഗത്തുനിന്ന് നല്ല
0: അങ്ങനെ ഒരു ഇല്ല. ഒരുപാട് ഈ കുഞ്ഞുങ്ങള് അത്രയും നമ്മളുമായിട്ട് അടുക്കും അല്ലേ? അത്രയും
1: പിന്നെ
0: എത്ര കുട്ടികൾ?
1: ഓ,
0: ആണല്ലേ. അതെ അതെ, 3 വയസ്സ്. ആ, ഇപ്പൊ എത്ര കുട്ടികളുണ്ട്?
1: നമുക്കിപ്പം 6 വരെ.
0: 6 പേര്. ആ ഹാ ഹാ. ഏതായാലും
1: സെപ്റ്റംബറിലൊക്കെ 3 വയസ്സൊക്കെ
0: ആവത്തേയുള്ളു. അതെ. ആ ഹാ ഹാ. ഏതായാലും എന്താ പറയുന്ന, സന്തോഷമുള്ള മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്നു. കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്ന
1: സന്തോഷം കിട്ടുന്നു.
0: അയ്യോ, വിഷമാണ്. അതാണ് ഇങ്ങനത്തെയുള്ള എന്താ പറയുന്ന ഈ ജോലികളുടെ ഒരു വിഷമം. ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നമുക്കത് ആ പിന്തിരിഞ്ഞു പോകുമ്പോൾ ഉള്ളൊരു വിഷമം അല്ലേ? ഏതായാലും ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും കുഞ്ഞുങ്ങളെയൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഏതായാലും സന്തോഷം. ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സോങ്?
1: എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ ചേച്ചി, നമുക്ക് ഗാനം കേൾക്കാം.

0: അങ്ങനെ ഒരു വീണ്ടും ഒരു പഴയ ഒരു സുന്ദരമായ ഗാനത്തിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ആ ഒരു ഞായറാഴ്ചക്കാരനാണ്.
0: ആ പറഞ്ഞോളൂ, സുഖമായിട്ടിരിക്കുന്നോ?
1: പേരറിയോ?
0: കുട്ടി സാർ അല്ലേ?
1: കൃത്യനിഷ്ഠ. അതായത് കൃത്യമായിട്ട് നിഷ്ഠയ്ക്കുള്ള ഉദാഹരണം, 12 മണി മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങി.
0: കിട്ടിയില്ല.
1: ഒരു മണി 12:59 വിളിക്കാൻ തുടങ്ങി, കിട്ടിയില്ല. പിന്നെ കഠിനാധ്വാനം, അത് മുതൽ ഇതുവരെ വിളിക്കാൻ തുടങ്ങി. അതിന്റെ ബലമാണ് കഠിനാധ്വാനം. പിന്നെ അസൂയ പാടില്ല, കുടുംബ പാടില്ല. ഒരു മനുഷ്യനെ കൊണ്ട് അസൂയയും കുടുംബം പാടില്ല. മനസ്സിലായ? പിന്നെ ധർമ്മം ദാനം ചെയ്യ എല്ലാം കിട്ടും. ഇന്ന് ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. ഇന്ന് കുട്ടി 10 ആൾക്ക് വീട്ടിൽ നിന്ന് അന്നാഹാരം കൊണ്ടുവന്ന് ഞാൻ കടയിൽ വെച്ച് 8 ആള് വാങ്ങിട്ട് പോയി. 2 ആളെ കാത്തിരിക്കാണ് ഞാന്.
0: നല്ല വളരെ നല്ല കാര്യം.
1: അപ്പൊ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളൂ.
0: ഒരുപാട് സന്തോഷം.
1: അല്ല, എന്തറിയോ, ഒരു മനുഷ്യനെ സ്നേഹിച്ചാലേ സഹായിക്കാം. ഒന്ന് ആരോഗ്യമുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നേടാൻ പറ്റും,
0: ഇല്ലയോ?
1: ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമുള്ളവരെ സഹായിക്കാന്നല്ല, ആരോഗ്യമുള്ള സമയത്ത് അതായത് വൃദ്ധന്മാരെയും അതായത് ഒന്നും ഇല്ലാത്തവരെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മള്. ഞാന് ദൈവവിശ്വാസിയാണ്, എന്നാലും പറയാണ്, ഇല്ലാത്തവരും ഉണ്ടാകും, കേൾക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും നമ്മൾ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോ ചോദിക്കും, ആ നിങ്ങൾ അവിടെ എന്തെല്ലാം ചെയ്തു, മനസ്സിലായില്ലേ? അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ സ്വർഗോ ലോ നരകോ പണ്ട് പറയണത് കേട്ടിട്ടുണ്ട്, അതുപോലെ എന്തെങ്കിലും കിട്ടും.
0: നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സാർ പറയുന്നത് അല്ലേ?
1: അത്രമാത്രം തന്നെ ഉള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്ത കെട്ട ഭാഗത്തോട്ട് പോകും.
0: അതെ,
1: നമ്മൾ ചെയ്ത ഇപ്പൊ പണ്ട് പറയേണ്ടത് നിങ്ങൾ ചെയ്ത കർമ്മം നിങ്ങളുടെ മക്കൾക്ക് എന്നൊന്നല്ല, ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ചെയ്ത എന്ത് കർമ്മം ഉണ്ടോ അപ്പൊ അപ്പപ്പോ അവരവർക്കെന്നെ അനുഭവിക്കണം. ഇത് യുഗം മാറി, കമ്പ്യൂട്ടർ യുഗമായി, പണ്ടത്തെ യുഗമല്ല.
0: നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എന്താ പറയുന്നത്, നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ ആരെയും നോക്കണ്ട. നമുക്ക് ഇഷ്ടം ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക.
1: ഏതായാലും
0: ഇപ്പോഴും ആ പറഞ്ഞ കാര്യം എന്താ പറയുന്നത്, ഈ ഒരു 10 ആൾക്കാർക്ക് അവിടെ ആഹാരം കൊണ്ടു വെച്ചു എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സന്തോഷം കേട്ടോ. കേട്ടപ്പോ
1: എപ്പോഴും 10 വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നു. അതുകൊട്ടെ, എന്റെ വൈഫിന്റെ പേരറിയോ?
0: പേരറിയില്ല.
1: ആ പറയില്ലെങ്കിൽ അറിയില്ല. അറിയടെ ബ്ലൂ താ ഞാൻ നാളെ ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് അയക്കുന്നതായിരിക്കും ഗീതുവിന്റെ പേരിക്ക്.
0: എനിക്കറിയില്ല.
1: എത്രയോ ഭാഗത്ത് കേട്ടിട്ട് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് കുട്ടി സാറ് ആരാണെന്നുള്ള പറയോ.
0: കുട്ടി സാറ് പാലക്കാടുള്ള സാറ്.
1: ആ അതെ, കുട്ടി സാറ് അതിന്റെ കൂടെ ഞങ്ങൾ 2 ആളുടെ പേരാണ് എപ്പോഴും വരിക. ഏതിലെ?
0: സതി.
1: ഗ്രീറ്റിംഗ്സിലെ എപ്പോഴും വരും.
0: സതി എന്നാണോ പേര്? സതി എന്നാണോ പേര്?
1: സതിയാ?
0: സതി ആണോ?
1: ആ അതിന്റെ കൂടെ ഒന്നും കൂടി ഉണ്ട്, ചേർത്തണം ഒന്നും കൂടി.
0: സതി അമ്മ.
1: ആ യെസ്. അപ്പൊ ഗിഫ്റ്റ് ഞാൻ അയക്കുന്നതായിരിക്കും നാളെ അല്ലെങ്കിൽ മറ്റൊരു 2 ദിവസം മുമ്പ് അവിടെ എത്തോട്ടാ. 2 ദിവസം കഴിഞ്ഞാ.
0: ഓക്കേ, ഒരുപാട് സന്തോഷം. അവിടെ മഴ എങ്ങനെയുണ്ട്?
1: അയ്യോ, ഇവിടെ മഴയൊന്നുമില്ല. അയ്യോ, നല്ല ചൂട്. ആരോഗ്യമൊക്കെ ഭയങ്കര പ്രശ്നം. കൃഷി ഞാന് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. അതായത് വത കഴിഞ്ഞു വതയ്ക്കാൻ ആളില്ലാത്ത കണ്ട് ഒരു ദിവസം ഞാൻ പോയിട്ട് വതച്ചതായിരുന്നു. എന്നിട്ട് ഇന്ന് പോയി നോക്കുമ്പോ ഒരു 1, 2, 3 ഇത് മഴ മാത്രമേ മുന്നോട്ട്
0: വരുന്നുള്ളൂ. അതായത്
1: മഴ ഇവിടെ പാലക്കാട് ജില്ലയിലും കുറവായിട്ട് വർഷങ്ങളായില്ലോ, 10 വർഷമായി. അതായത് ഇപ്പൊ തമിഴ്നാടിന്റെ ഏരിയയാണ് ഞങ്ങളുടെ ഏരിയ. തമിഴ്നാടിലെ എങ്ങനെയുണ്ടോ അതേപോലെയാണ് ഇപ്പൊ ഞങ്ങള്. പണ്ട് കേരളം ബിജെപി തമിഴ്നാട് വേണോ കന്യാകുമാരി വേണോ പറഞ്ഞപ്പോ അവര് തമിഴ്നാട് അതായത് കേരളക്കാരോ കന്യാകുമാരി അവർക്ക് കൊടുത്തു. അതുകൊണ്ട് എന്താ ഈ കേരളത്തെ പാലക്കാടുകാര് ദുഃഖം അനുഭവിച്ചോണ്ടിരിക്കണ ഇപ്പൊ.
0: പാലക്കാട് മഴക്കാലത്ത് മഴ കുറവ് അല്ലേ?
1: അതെ അതെ അല്ല, അപ്പൊ പാലക്കാട് തമിഴ്നാട് കൊടുത്തോട്ടെങ്കിൽ ഞങ്ങള് രക്ഷപ്പെട്ടു. അവിടുന്ന് എല്ലാം ഗ്രാൻഡും മറ്റേതും മറ്റേതും കിട്ടും, സ്വതന്ത്രമായിട്ട് ജീവിക്കാമായിരുന്നു.
0: ഏതായാലും മഴ വരട്ടെ കേട്ടോ. എന്താ പറയുന്നത്, കൃഷിയൊക്കെ നന്നായിട്ട് സമൃദ്ധമായിട്ട് വരട്ടെ. അപ്പൊ നമുക്ക് നല്ലൊരു ഗാനം 2 പേർക്കും കൂടെ വേണ്ടിയിട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു സാർ.

തീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ. ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചുവെച്ച സങ്കടങ്ങൾ. തീരത്തെ നേരിന്റെ ശബ്ദം.

0: ഞായറാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: അങ്ങനെ നമ്മൾ പഴയൊരു സുന്ദരമായ ഒരു ഗാനത്തിന് ശേഷമാണ് തിരിച്ചു വന്നത്. മഴയായിട്ടും ആർക്കും മഴപ്പാട്ടുകളൊന്നും വേണ്ട. മഴയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് സുന്ദരമായ ഗാനങ്ങളുണ്ടല്ലേ, പക്ഷെ ഒന്നും വേണ്ടാന്ന് തോന്നുന്നു. ഏതായാലും നമുക്ക് അടുത്ത ഒരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ
1: ആ ഹലോ
2: വണക്കം.
1: ഹലോ നമസ്കാരം, കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: മണിച്ചൻ, മണിച്ചൻ കൊട്ടാരക്കരയാണ്.
1: ആ പറഞ്ഞോളൂ ചേട്ടാ.
2: നേരത്തെ വിളിച്ചിട്ടുണ്ട്.
1: വിളിച്ചിട്ടുണ്ട്. ആ സുഖമായിട്ടിരിക്കുന്നോ?
2: മഴയൊക്കെ.
1: ആ മഴ അത്യാവശ്യം മഴയുണ്ട്, കുഴപ്പമില്ല. അവിടെയോ കൊട്ടാരക്കരയിൽ മഴയുണ്ടോ?
2: ഇവിടെ രാവിലെ നല്ലൊരു മഴ പെയ്തു, പിന്നെ ഇടയ്ക്കൊരു മഴ പെയ്തു. നല്ലോണം
1: നല്ല മഴയായിരുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു, സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കൊല്ലം ടൗണിനെക്കാട്ടിയൊക്കെ അത്യാവശ്യം മഴ കൂടുതൽ കിട്ടും അല്ലേ? ഉള്ളിലോട്ടാണ്. ഓ നീലേശ്വരം കേട്ടിട്ടുണ്ട്. പിന്നെ സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ. ചേട്ടാ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഇപ്പം റെസ്റ്റില്ല.
1: എന്ത് പറ്റി? ഓ മരുന്ന് ഗുളിക. എന്നാലും അതൊക്കെ നമുക്ക് എന്താ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് രോഗങ്ങളാണല്ലോ അതൊക്കെ. നമ്മുടെ ആഹാരത്തിന് ആഹാരം കൊണ്ടും എക്സസൈസ് കൊണ്ടും ഒക്കെ മാറ്റാവുന്ന പ്രശ്നങ്ങളാണ്. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ആ ഇല്ല, ഇതൊക്കെ ആഹാരത്തിലുള്ള കൺട്രോളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊന്നും ഒരു അസുഖമായിട്ട് കണക്ക് കൂട്ടണ്ട അല്ലേ? പിന്നെ
2: പിന്നെന്താണ്,
1: എല്ലാവരും തിരക്കിയതായിട്ട് പറയാം. ഗാനം ഏതാണ് ചേട്ടാ
2: പറഞ്ഞിട്ടുണ്ടായിരുന്നു?
1: വീണ എന്ന ചിത്രത്തിലെ
2: പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ കരയാൻ പഠിക്കും
1: എന്നുള്ള ഗാനാണല്ലേ. ഇതിപ്പോ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണോ?
2: എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാട്ടെ കുട്ടിസാറിനെ വേണ്ടി.
1: കുട്ടിസാറിനെ വേണ്ടിട്ട് ഇപ്പോ കുട്ടിസാറ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ശരി, അദ്ദേഹത്തിനും പിന്നെ എല്ലാവർക്കും അല്ലേ?
2: ഓക്കെ,
1: നമുക്ക് അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് ഈ ഒരു ഗാനം
2: കേൾക്കാം.
1: ഒരുപാട് സന്തോഷം. അതെ അതെ, വളരെ നല്ലൊരു കാര്യമാണ്.
2: പിന്നെ
1: ജനങ്ങളുണ്ട്. ആണ് ആണ് ഓ അവിടെ ഉണ്ടായിരുന്നു. ആഹാ, ഓ അവിടെയായിരുന്നു. ആ ഹാ ഹാ, ഏതായാലും സന്തോഷം. നമുക്ക് ഗാനം കേൾക്കാം കേട്ടോ.
2: ഓക്കെ മാഡം.
1: ഓക്കെ.

0: അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിങ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.
1: എസ് എൻ കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
0: ഫോൺ 0474-274-0503.
1: മൊബൈൽ 9446787715.
2: മിണ്ടിയും പറഞ്ഞു തൽസമയം ഫോൺ ഇൻ പ്രോഗ്രാം.
3: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, മഴയത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
4: തിരിച്ചെത്താം കാതോട് കാതോരത്തിലേക്ക്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം ചേച്ചി.
4: ഇതാരാണ്? കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: എന്റെ പേര് മാളു. ഞാൻ കണ്ണനിൽ ഇരുത്തി വിളിക്കുന്നു.
4: മാളു? മാളു, ഒരുപാട് നാളായില്ലേ മാളു സംസാരിച്ചിട്ട്. ഞാൻ സംസാരിച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നു.
5: ഒരുപാട് നാളല്ല, എനിക്കൊന്ന് വർഷമായോ.
4: സുഖമായിട്ടിരിക്കുന്നോ?
5: എനിക്ക് സുഖമാണ്.
4: അതെ അതെ, നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. എന്ത് ചെയ്യുന്നു മാളു ഇപ്പോ?
5: ഇപ്പൊ ഞാൻ വീട്ടില്, എന്റെ പിള്ളേരെ നോക്കി വീട്ടിലിരിക്കുന്നു.
4: കുട്ടികള് എത്രയായി?
5: രണ്ടുപേര്.
4: കുഞ്ഞു കുട്ടികളാണോ?
5: മോക്കിപ്പോ 2 കാലാവാൻ പോകുന്നത്, മോനിപ്പോ 3.5 കഴിഞ്ഞു.
4: 3.5 കഴിഞ്ഞു. അങ്ങനെ കുട്ടികളെയൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പം ഇനിയിപ്പോ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നില്ലേ?
5: ഇവരെ നോക്കാൻ ആരും ഇല്ല.
4: കുഞ്ഞുങ്ങള് കുറച്ച് ആവുമ്പഴത്തേക്ക്. അതെ അതെ, മീൻസ് പഠിത്തം അല്ലെങ്കിൽ അടുത്ത ജോലിയുടെ കാര്യം ഒക്കെ നോക്കണം കേട്ടോ.
5: ജോലി പറഞ്ഞു ഉണ്ടായിരുന്നു, അന്നേരം ഈ പിള്ളേരെ നോക്കാനല്ലാത്തോണ്ട് തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇറങ്ങിക്കോ. പക്ഷെ തിരിച്ചു കേറാൻ പറ്റും, നമ്മൾ ടാറ്റാ കമ്പനിയിലായിരുന്നു.
4: അങ്ങനെ കേറാൻ പറ്റും അല്ലേ?
5: അങ്ങനെ അത് പിള്ളേരുടെ ഇറങ്ങിക്കോണ്.
4: അങ്ങനെ ബ്രേക്ക് എടുത്തേക്കാണ്. പിന്നെ കുഞ്ഞുങ്ങള് കുസൃതികളാണോ?
5: അയ്യോ, ആണോ വേണ്ടി.
4: പിന്നെ പിന്നെന്താണ് വേറെ വിശേഷം?
5: ചേച്ചി കഴിച്ചോ?
4: ഇല്ല, കഴിക്കത്തേ ഉള്ളൂ. ഏതായാലും എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചു.
5: അതാണ് ഇപ്പൊ ഒന്നാമത്തെ കാര്യം, മഴ സമയം കൂടിയാ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ എല്ലായിടത്തും പകർച്ചപ്പനിയൊക്കെ.
4: പകർച്ചപ്പനി മാത്രല്ല, നമ്മള് എന്താ പറയുന്ന, വണ്ടി റോഡിലേക്ക് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മഴ വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും, ഇപ്പൊ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നതാണെങ്കിലും എല്ലാം ഒരുപാട് കാര്യങ്ങൾ.
5: എല്ലാരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇപ്പൊ മഴ സമയമ്പോ എല്ലായിടത്തും വെള്ളമൊക്കെ കെട്ടിക്കിടുന്ന, പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പോ തട്ടിക്കളിച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പത്തേക്കിനെ എല്ലാരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അഴുക്കവെള്ളത്തിലൊന്നും പോവാതെ എടുക്കാതെയും, പ്രത്യേകിച്ച് മഴ നനയിടും, പനി വന്ന ഒരാൾക്ക് ഇപ്പൊ വന്നാൽ മതി, പിന്നെ എല്ലാരും പുറത്ത് പകർച്ച പനി, ചെറിയ പനി വന്നാലും അത് വലിയ പനിയായിട്ട് മാറുകയാണ്. അതുകൊണ്ട്
4: എല്ലാവരും പകർച്ചപ്പനിയുടെ മറ്റേ ഡെങ്കുവിന്റെ സീസൺ ആണ്. അങ്ങനെ ഒരുപാട് ഇപ്പൊ അംഗനവാടിയിൽ നിന്നും മീൻസ് ആരോഗ്യ പ്രവർത്തകരെല്ലാം വീടുകളിൽ വരുന്നുണ്ടല്ലോ. നമ്മള് എന്താ പറയുന്ന, ഈ കൊതുക് മുട്ടയിടാനുള്ള ഒരു ഒരു ഇതിൽ പോലും വെള്ളം ഉണ്ടാകാതെ സൂക്ഷിക്കുക നമ്മുടെ ചുറ്റിനും, അത് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഭാഗത്ത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു.
5: പ്രത്യേകിച്ച് ഈ തോടിന്റെ വരെ, തോടും ഈ ചാലൊക്കെ ഉള്ള വീടിന്റെ പരിസരങ്ങളൊക്കെ ഒരുപാട് എല്ലാരും ശ്രദ്ധിക്കുക. കുഞ്ഞു കുട്ടികളുള്ളത് പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എന്താ, മൊത്തം അഴുക്കളല്ലേ വന്ന് ചേരുന്ന, മൊത്തം പലയിടങ്ങളുള്ള വെള്ളം വരയ്ക്കും ഒരു ചാലിലോട്ട് ഓടി വരിക.
4: ഏതായാലും
5: എല്ലാരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പനി വരയ്ക്കണം, അവനൊന്നും തന്നെ ചികിത്സിക്കാതെ മിനിമം ആശുപത്രി പോയി തന്നെ എല്ലാരും മരുന്നൊക്കെ മേടിച്ച് സേഫ്റ്റി ഇരിക്കുക. പ്രത്യേകിച്ച് മഴ സമയം എല്ലാരും ശ്രദ്ധിക്കുക.
4: ഓക്കേടാ. ഏതായാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ ഗാനം?
5: ആ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകം പാട്ടല്ല ഈശോ ഒരു ആൽബം സോങ് ആണ് ചോദിച്ചേക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് നോക്കിയാൽ ഇപ്പൊ എല്ലാരും പഴയ പാട്ടാണ് ചോദിച്ചേക്കുന്നത്.
4: ഞായറാഴ്ചയാണ് മഴയാണ്,
5: എല്ലാം പണ്ടത്തെ ഒരു സോങ് ആണ്. ഞാൻ അതോടെ ഒരു ആൽബം സോങ് ടീം എടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇനി എല്ലാരും വെറൈറ്റി വെറൈറ്റി പോരട്ടെ, എല്ലാ പണ്ടത്തെ പോരട്ടെ, എല്ലാരും ബോറടിക്കാതെ ഇരുന്ന് മുന്നോട്ട് പോട്ടെ.
4: ഏതായാലും സന്തോഷം, നമുക്ക് ഗാനം കേൾക്കാം.

0: നല്ല രസമുള്ളൊരു സോങ് ആണ്. അപ്പോൾ നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ തിരുവല്ലാരുന്ന പൊടിമോള്.
0: പൊടിമോൾ, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാ വിശേഷം?
1: പാട്ട് വേണം. ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ തന്നെ.
0: ഇന്ന് ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. എന്താണ്
1: കുട്ടിയുടെ പേര്? മോളുടെ പേര്, മോളുടെ പേര് പിന്നെ മീര.
0: മീര.
1: അപ്പോൾ
0: മീരയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും വക 1000 ജന്മദിനാശംസകൾ നേരുന്നു കേട്ടോ.
1: മീര, ഹാപ്പി ബർത്ത്ഡേ മീര മോളെ.
0: അടുത്താണ്, പറഞ്ഞോളൂ.
1: പിന്നെ ഈ പാട്ട് മോക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്.
0: അപ്പോ അതും ഒരു ഡെഡിക്കേഷൻ കൊണ്ട് വിളിച്ചാണ്. അല്ലാതെ പൊടിമോൾ സുഖമായിട്ടിരിക്കുന്നോ? പ്രത്യേകിച്ച്
1: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല.
0: വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച്? ഓക്കെ, അപ്പൊ നമുക്ക് മീരയ്ക്ക് വേണ്ടിയിട്ട് ഗാനം കേൾക്കാം കേട്ടോ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു.
0: എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: നെപ്പോളിയന്റെ നാട്ടിലൂടെ. യൂറോപ്പിലെ വിശേഷങ്ങൾ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നെപ്പോളിയന്റെ നാട്ടിലൂടെ. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാത്രി 8 മണിക്കും. നെപ്പോളിയന്റെ നാട്ടിലൂടെ
4: വീണ്ടും നല്ലൊരു ഗാനത്തിന് ശേഷം നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാം കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ, അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓരോരുത്തരും അതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഭക്ഷ്യോൽപാദനത്തിലൊക്കെ ഒരുപാട് നമ്മൾ മുന്നേറിയിട്ടുണ്ടെങ്കിലും ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ലോകത്ത് 600 ദശലക്ഷം ആളുകൾ ഇപ്പോഴും ഭക്ഷ്യജന്യ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പറയുന്നത്. അപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ പുറമേ നിന്ന് കഴിക്കുന്നതാണെങ്കിലും അത് എത്രത്തോളം ശുചിത്വമുള്ളതാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്ക് കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാണ്?
5: ദിയ.
4: ദിയ എവിടുന്നാ വിളിക്കുന്നേ?
5: കൊല്ലത്തുനിന്ന്.
4: ദിയക്കുട്ടി ഏത് ക്ലാസ്സിലാ?
5: 4th.
4: എങ്ങനെയുണ്ട്? സ്കൂളിലൊക്കെ പോയി ഒരാഴ്ചയായി അല്ലേ സ്കൂൾ തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? പോയിട്ട് സ്കൂളിൽ കുറച്ച് ദിവസം അവധിയൊക്കെ കഴിഞ്ഞ്? കുഴപ്പമില്ല. മഴയൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേൽക്കാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടോ? അപ്പൊ ഈ മടിയെ നമ്മൾ എങ്ങനെ അങ്ങ് എന്താ പറയുന്ന, മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളങ്ങ് എഴുന്നേക്കും അല്ലേ? മുടങ്ങിയോ ഇതുവരെ ഏതെങ്കിലും ഒരു ദിവസം? ഇല്ല, എല്ലാ ദിവസവും പോയി അല്ലേ? നമ്മള് മഴയൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് അങ്ങ് പോകും, നമ്മള് സ്കൂളിലൊക്കെ പോണ അല്ലേ? ഇന്ന് സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഇന്ന് മഴയൊക്കെ ആയി, നല്ല ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണോ? പള്ളിയിലൊക്കെ പോയി, ഇന്ന് പള്ളിയിൽ പോണായിരുന്നല്ലേ? പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഇപ്പൊ വീട്ടിലാണോ? ഇനി നാളെ സ്കൂളുണ്ടോ? ഉണ്ട്. എത്ര മണിക്ക് പോകണം സ്കൂളില്?
5: 9 മണിക്ക്
4: പോകണം അല്ലേ? രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
5: 7 മണിക്ക്.
4: എന്നിട്ട് തീയക്കുട്ടി തന്നെ എല്ലാം ചെയ്യോ?
5: അമ്മ ജോലിക്ക് പോകും.
4: ഓ, അമ്മ ജോലിക്ക് പോകും അല്ലേ?
5: ഓ,
4: എന്തുവാടാ? ആ, ഞാൻ കഴിച്ചോന്നോ? ഇല്ല, ഇനി കഴിക്കത്തേ ഉള്ളു. മോള് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? കേൾക്കുന്നില്ലേ മോളെ? കേൾക്കുന്നില്ലേ മോൾക്ക്? കേൾക്കുന്ന. അവിടെ ആരാ വാവ? ദിയേട അനിയത്തിയാണോ? മാമന്റെ മോളാണോ? എന്താ മോളുടെ പേര്? മാമന്റെ മോളുടെ പേര്
5: നൈറ.
4: ആ, അപ്പൊ ഇന്ന് നൈരക്കുട്ടി ഉണ്ടോ കളിക്കാൻ?
5: ആ,
4: അപ്പൊ ചെക്ക, രണ്ട് കുഞ്ഞു വാവകൾക്ക് വേണ്ടിട്ട് നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ ഡാ, ബൈ ബൈ.
5: ഗുഡ് ബൈ.
6: ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച അടിച്ചാ? ഓ, അവർ രണ്ടെണ്ണം ചോദിച്ചു, രണ്ടെണ്ണം കൊടുത്തു. എന്ത്, അവൻ ആരാന്നറിയോ?
7: അവനാരായാലും നമുക്കെന്ത്?
6: ചേട്ടനാരാന്നറിയോ? എന്റെ ചേട്ടനാരാ സിനിമ പറഞ്ഞ.

0: ആരാണ് അവനെ അടിച്ചത്?
1: എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനെ.
2: ആണോടാ ഇല്ലണ്ണ സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം.
0: നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കും. ഇനി അവനെ തൊട്ടാ
1: തൊട്ടാ തൊട്ടാ നീ എന്തിനാടാ?
2: നോക്കിക്കോ അടിയണ്ണോ.

0: വാഴ ടൂവിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, നമസ്കാരം ഗീതു.
0: നമസ്കാരം.
1: ഞാൻ മിനി ചേച്ചി ആശ്രമത്തുന്നു.
0: ആ മിനി ചേച്ചി, സുഖമായിട്ട്?
1: രണ്ട് വർഷത്തോളമായി ഗീതുവിന്റെ അടുക്ക സംസാരിച്ചിട്ട്.
0: ആണോ? സുഖമായിട്ടിരിക്കുന്നോ?
1: കാതോട് കഥ ഞാൻ വിളിക്കാറില്ല, ഒത്തിരി നേരം ഇരുന്ന് വിളിക്കണ്ടേ?
0: ആ അതെ, എനിക്ക് അത്രയും മെനക്കെടാനൊന്നും വയ്യ അല്ലേ.
1: അതല്ല, എനിക്ക് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ചെവിയേദനയായിരുന്നു. ഞാൻ രണ്ടു മാസം തീർത്തും വിളിക്കത്തില്ലായിരുന്നു. ഭയങ്കരമായിട്ട് ഈ മൊബൈലിൽ ചെവിയിലോട്ട് വെക്കുമ്പോഴേ അങ്ങ് ഭയങ്കര അസ്വസ്ഥത. എനിക്ക് ചെവിയെല്ലാം അങ്ങ് അടച്ച ഒരുമാതിരിയാവും. അല്ലെങ്കിലും ഈ ഇപ്പോഴത്തെ ഈ ചൂടിന് ഈ വർഷത്തെ ഏപ്രിൽ മെയ് മാസം, ഞാന് മാർച്ച് ഏപ്രില് ഒരു 15 ദിവസം തേച്ച് എനിക്ക് കടയിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. ചൂട് താങ്ങാൻ
0: പറ്റില്ല.
1: അത് ഈ ചെവിയേദന കൂടെ. ആ ഇപ്പൊ
0: കുഴപ്പമില്ല.
1: മരുന്ന് ഞാൻ രണ്ടു മാസം തുടർച്ചയായിട്ട് കഴിച്ചിപ്പം മാറി.
0: ഏതായാലും ശ്രദ്ധിക്കും. ചേച്ചി കുഴപ്പമൊന്നുമില്ല.
1: ഇതിന് സങ്കടമില്ലായിരുന്നു. മഴയുടെ പാട്ട് ആരും പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞ അടിച്ചുപൊളി പാട്ട് കേട്ടോ.
0: അല്ല, എല്ലാ പാട്ടും ഇഷ്ടം. ഇങ്ങനെ മീൻസ് അല്ലെങ്കിനെ പറയുന്ന പാട്ടുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ മഴയായപ്പം. എനിക്ക് പുറത്ത് മഴയുണ്ടോന്ന് അറിയാം. ഇപ്പൊ മഴയുണ്ടോ?
1: ഇല്ല,
0: മഴ മാറി.
1: മഴയില്ല, മഴ മാറി. ഇച്ചിരി തെളിച്ചുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോള് വരുന്നു.
0: അതെ അതെ അതെ, പെട്ടെന്ന് നമുക്ക് ഈ മഴയൊക്കെ.
1: നമുക്കിങ്ങനെയെങ്കിലും ചില സ്ഥലങ്ങളിൽ പുറത്തിറങ്ങാൻ
0: വയ്യാതെ.
1: അത് അമ്മക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നില്ല.
0: ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ കുറച്ച് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കും. ഇപ്പുറത്ത് മഴ കാണില്ല എന്നുള്ളൊരു അവസ്ഥയായി ഇപ്പൊ അല്ലേ.
1: നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനായാലും കോളേജിൽ പോകുന്നതിനായാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ
0: പോകുന്നുണ്ട്.
1: ഒരുപാട് ബുദ്ധിമുട്ടുകൾ,
0: വളരെ ബുദ്ധിമുട്ട്. ഇന്ന്
1: ഞാന് ഒരു ഇത് കണ്ടു കേട്ടോ, ഈ രണ്ട് കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകാൻ ഇക്കരെ നിന്നുകൊണ്ട് അക്കരെ അവർക്ക് കടക്കണം. അതാണ് അവര് ഒരു ഭയങ്കര ഒരു പുഴ പോലെ കേട്ടോ, അതിനകത്തൊരു റോപ്പ് റോപ്പ് കെട്ടിയിട്ടേക്കുന്ന കെട്ടിയിട്ടിട്ട് ഒരു കൊളുത്തും ഉണ്ട്, അതിന് പിടിച്ചും കൊണ്ട് അക്കരെ ഇറങ്ങണം. അങ്ങനെ പോകുന്ന കണ്ടപ്പോ ഭയങ്കര വിഷമമായി.
0: ചേച്ചി, നമ്മുടെ അതായത് ഒരുപാട് പേര് എത്ര ബുദ്ധിമുട്ടിയാണ് ഈ ഒരു വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും ഒക്കെ കഷ്ടപ്പെടുന്നത്.
1: ഒരുപാട് കഷ്ടപ്പാടും ദുരിതം എല്ലാം അനുഭവിക്കും. നമ്മളൊന്നും ഒന്നും അറിയുന്നില്ല.
0: അതായത് അപ്പോഴാണ് നമ്മള് വിചാരിക്കുന്നത്, നമ്മള് നമുക്കെപ്പോഴും പരാതികളാണല്ലേ, പക്ഷേ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ എത്ര സൗഭാഗ്യത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും കണ്ണ് തുറന്നാൽ മാത്രമേ നല്ലതായിട്ട് പോയി. ഇപ്പൊ നമ്മള് ചുറ്റിനും നോക്കുമ്പോ ഒരുപാട് എന്താ പറയുന്ന ക്രൂരതകളാണല്ലേ,
1: ക്രൂരതകളുണ്ട്.
0: അതിപ്പം പറയാൻ തോന്നുന്നില്ല സത്യത്തിൽ. ഇതില് ഈ നമുക്ക് ഈ ഒരു 3 മണിക്കൂറേ ഉള്ളൂ നിങ്ങളോട് സംസാരിക്കാനുള്ള സമയം. അപ്പൊ അതിൽ ഇങ്ങനെ ഈ വിഷമങ്ങളൊന്നും പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്നും വേറൊന്നിലോട്ടും പോവാത്തത്. പക്ഷെ ഒരുപാട് ഓക്കെ ചേച്ചി, എന്തായാലും സന്തോഷം നമുക്ക് ഗാനം കേൾക്കാം കേട്ടോ. ഓക്കെ ചേച്ചി.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: രാഗസുധാസാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധാസാഗരം.

0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9:15.
1: പിനിച്ചേച്ചി വളരെ നല്ലൊരു ഗാനമായിരുന്നു പറഞ്ഞത്. ഡെയ്സി എന്ന ചിത്രത്തിലെ കൃഷ്ണചന്ദ്രൻ ആലപിച്ച ഒരു ഗാനം, ശ്യാം പി ഭാസ്കരൻ. നല്ലൊരു ഗാനമായിരുന്നു അല്ലേ, നല്ല രസമുള്ളൊരു ഗാനമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: നമസ്കാരം, ഞാൻ കണ്ണൻ.
1: എവിടുന്ന വിളിക്കുന്നേ?
2: ഞാൻ വെളയത്ത് നിന്ന്.
1: വെളയത്ത്? വെളയത്ത് എന്ന് പറയുമ്പോ ഏത് സ്ഥലമാണ്? ഓയൂര്.
2: ഓയൂര് കൊട്ടാരക്കര പയ്യപ്പള്ളി.
1: അടുത്തെടുത്തല്ലേ.
2: സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖം. എന്ത് ചെയ്യുന്നു?
2: ഞാനിവിടെ വീട്ടിലിരിക്കട. ഒരുപണിയാ.
1: ഈ മഴയാവുമ്പഴത്തേക്ക് ബുദ്ധിമുട്ടാവൂലേ?
2: അതെ, മഴയായതുകൊണ്ട് പണിയില്ല.
1: അതാണ് ഇങ്ങനെയുള്ള, എന്താ പറയുക, മഴ വരുമ്പോൾ നമുക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, ഓരോ പ്രശ്നങ്ങൾ അല്ലേ.
2: അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: ഇപ്പൊ മഴയുണ്ടോ അവിടെ? തോന്നിയൊക്കെയാണ്. പിന്നെ
2: മഴയായി കഴിഞ്ഞാൽ നമുക്ക് ഒരു പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: ആ സമയത്ത് പിന്നെ വേറെന്തെങ്കിലും ജോലി അങ്ങനെ എന്തെങ്കിലും നോക്കോ ആ സമയത്ത്? അല്ലെങ്കിൽ പിന്നെ പാടാവൂലേ.
2: അല്ല, നമുക്ക് അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മളല്ലാത്ത പണിയുള്ളപ്പോഴൊക്കെ എന്തെങ്കിലൊക്കെ ശേഖരിച്ചിട്ടുണ്ട്.
1: അതുകൊണ്ട് മനസ്സിലായി.
2: ശേഖരിച്ചു വെക്കും, പിന്നെ ഫുഡ് സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് ഈ മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ റേഡിയോ പെൻസർ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു അപ്പഴാ ലൈക്ക് ചെയ്യുന്നത്.
1: അപ്പോഴും പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും അല്ലേ.
2: പിന്നെ ഞാൻ ഓഫീസ് വെച്ചേക്കുമായിരുന്നു. എന്ത് വിഷയം എന്തോന്ന് അറിയത്തില്ല.
1: പ്രത്യേകിച്ച് ഇങ്ങനെ വിഷയങ്ങളൊന്നും ഞാൻ പറഞ്ഞു. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ് കേട്ടോ. അതെ. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എപ്പോഴാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഏറ്റവും ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്താ പറയുന്നത്, ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ ആരോഗ്യം മൊത്തം നമ്മുടെ, എന്താ പറയുന്നത്, നമ്മുടെ കുടലിന്റെ ആരോഗ്യമാണ്. ഗട്ട് ഹെൽത്ത് ആണ് നമ്മളുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ നമ്മൾ എത്രത്തോളം നല്ല ശുചിത്വമായിട്ട് നമ്മൾ കഴിക്കുക, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള അവബോധം വളർത്തുക എന്നുള്ളതാണ് ഈ ഒരു ദിനത്തിന്റെ പ്രാധാന്യം. വ്യായാമം വേണം, വ്യായാമം കൂടെ വേണമല്ലോ. ഭക്ഷണവും വേണം, വ്യായാമവും വേണം. അതെ, നമുക്ക് ഭക്ഷണവും വേണം, അതിനനുസരിച്ചിട്ട് വ്യായാമം വേണം. ഇന്ന് ഭക്ഷ്യ സുരക്ഷാ ദിനം ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ?
2: പിന്നെ
1: ആർക്കാണ്?
2: എന്റെ പ്രിയമ്മ സരസ്വതി.
1: ഓക്കെ, സരസ്വതി പ്രീതമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്തുണ്ടോ ആള്? സുഖമായിട്ടിരിക്കുന്നല്ലോ രണ്ടുപേരും അല്ലേ. നല്ല രസമുണ്ട് ചേട്ടന്റെ സംസാരം കേൾക്കാൻ, ഈ പിന്നേന്നുള്ള പറച്ചിൽ കേൾക്കാൻ. ഏതായാലും രണ്ടുപേർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.
2: ഓക്കെ.

0: അങ്ങനെ വീണ്ടും ഒരു മഴപ്പാട്ടായിരുന്നു. നല്ല രസമുള്ള ഒരു പാട്ട്. വിദ്യാസാഗറിന്റെ മ്യൂസിക്കിൽ നമ്മുടെ ഹരിഹരൻ സാറും സുജാത മോഹൻ രണ്ടുപേരുടെയും സുന്ദര വോയിസിൽ നല്ലൊരു സോങ് കേട്ടു. അപ്പോൾ നമ്മുടെ ഈ കണ്ണൻ ചേട്ടൻ പറഞ്ഞ ആ ഒരു കാര്യം എന്താ പറഞ്ഞത്, വ്യായാമം വേണ്ടേ എന്ന് ചോദിച്ചു. നമുക്ക് എപ്പോഴാണെങ്കിലും സന്തുലിതമായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം, നല്ല ഉറക്കം, അതുപോലെ സ്ട്രെസ്സ് എല്ലാവർക്കും ഉണ്ടാവില്ലേ, എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. എന്നാൽ മാക്സിമം സ്ട്രെസ് ഇല്ലാതെയുള്ള ജീവിതം, ഇതൊക്കെയാണ് നല്ല ഒരു ആരോഗ്യകരമായ ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ മുരളിയാണ്. മോളെ പേര് അറിയാൻ വയ്യ, പുതിയ ആളാണ്. മറ്റേതൊക്കെ നിൽക്കുന്നത് ഇവിടെ.
0: എനിക്ക് പേര് ക്ലിയർ ആയില്ല കേട്ടോ, ഒന്നുകൂടെ പറയൂ.
1: മുരളീധരൻ.
0: മുരളീധരൻ. ഓക്കെ ഓക്കെ. ചേട്ടാ എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ ചന്ദനത്തോപ്പിന്ന് വിളിക്കും.
0: ചന്ദനത്തോപ്പ് അല്ലേ? എന്റെ പേര് ഗീതു.
1: പുതിയതല്ല,
0: വർഷങ്ങളായി.
1: അല്ല, ഞാൻ മാറ്റാം. മറ്റുള്ളതൊക്കെ കേൾക്കുന്നത് പോലെ റേഡിയോ സമയത്ത് കേൾക്കുന്നവര് അങ്ങനെയൊക്കെ അങ്ങനെ കേൾക്കാൻ. പുതിയ ഒരു അവതാരയ. മോളെ പേരെന്താ?
0: ഗീതു.
1: ഗീതു മോള്. എവിടെ താമസമൊക്കെ?
0: കൊല്ലം തന്നെ കേട്ടാ.
1: കൊല്ലത്ത് എവിടെ?
0: ഇവിടൊക്കെ തന്നെ. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നോ?
1: അങ്ങനെയൊക്കെ പോകുന്നു മക്കളെ.
0: എന്ത് ചെയ്യുന്നു?
1: പിന്നെ ശരി, പിന്നെ വേറെ ഒന്നും. നമ്മളിത് പറയുമ്പോഴത്തേക്ക് എന്തായാലും നിങ്ങളായിട്ട് പരിചയപ്പെടണ്ടേ, ഒന്ന് വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചാണ്. കാരണം ഞാൻ സന്തോഷമായിട്ട് ഭയങ്കര ബന്ധമാണ് നിങ്ങൾ സന്തോഷം. എന്റെ സന്തോഷം പറയാം, കേരളം മുരളി എന്ന് പറയണ പോലെ ചിരിയും നമ്മളേക്ക് പറയും
0: കേട്ടോ.
1: അവിടുത്തെ നമ്മുടെ റേഡിയോ മിക്സിന്റെ പഴയ ഒരു ഒരു കസ്റ്റമറാണ് ഞാൻ. തുടക്കം പോലെ ഉള്ള ആളാണ്. റേഡിയോ വിളിക്കേ
0: വിളിക്കും.
1: വിളിക്കാൻ കാര്യമില്ല. എങ്കിലും നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അങ്ങനെ നല്ല പാട്ടും മഴയും.
0: ഇപ്പൊ മഴയുണ്ടോ അവിടെ?
1: എന്റെ പൊന്നു, എന്റെ പൊന്നു മോളെ, മഴയേ ഉള്ളു അവിടെ. മിനിറ്റ് മിനിറ്റ് മഴ
0: പെയ്തോണ്ടിരിക്കുക.
1: അവിടെ മഴയില്ല.
0: അടുത്തടുത്ത്
1: പഞ്ചായത്ത് നിലവിലല്ലേ, അതുപോലെ ഇച്ചിരി മഴ അവിടെ. അത്
0: കഴിയുമ്പോ
1: മഴയില്ല. മഴ അതങ്ങനെ മഴ പയ്യനും വീടെത്തും. അവിടെ ചുമയും പനിയും ആട്ടൊക്കെ തന്നെ അവിടെ തന്നെ വന്ന് മരുന്ന് വാങ്ങുന്നത്. എന്തായാലും പെയ്യുന്ന സമയത്ത് പെയ്യട്ടെ. നമ്മളിതൊക്കെ സഹിക്കുന്നു, കുഴപ്പമില്ല. കൊച്ചു കൂടെ സ്കൂള് തുറന്നേ ഉള്ളു. ബാഗും സ്കൂളും ഒക്കെ ഇട്ട് പിള്ളേരൊക്കെ മഴ നനഞ്ഞു പോകുന്നത്. അത് ഭയങ്കര
0: കട്ടപ്പാട്.
1: വണ്ടി അത് ഇത് കേട്ടോ, വണ്ടിക്കാരനല്ലേ. വണ്ടി പോകുന്ന പിള്ളേരാ, വണ്ടി റോഡിൽ ഇറങ്ങുന്ന അവർ റോഡിൽ നിർത്തിട്ട് പിന്നെ പിള്ളേരെ പയ്യനും നടന്നു പോയി. തള്ള കുടയും പിടിച്ചുകൊണ്ട് ഒച്ചു
0: കുഞ്ഞുങ്ങളാ
1: വീട്ടിൽ കൊണ്ടുവരും. കാരണം വണ്ടി ഓടി വരാത്ത റോഡ് മൊത്തം കുത്തിമുട്ടിട്ടാണ്.
0: അങ്ങനെ
1: ഒരുപാട് ഇതുണ്ട്. ഇത് കുഴപ്പമില്ല, മഴ പെയ്യണം. മഴ പെയ്യണം,
0: മഴ പെയ്യണം. കാരണം കഴിഞ്ഞ വർഷം അല്ലെ, കഴിഞ്ഞ മാസം നമ്മളെല്ലാം മുറവിളി കൂട്ടി മഴയില്ല മഴയില്ല.
1: എല്ലാം ടൗണിൽ താമസിക്കുന്ന പറഞ്ഞുകൊണ്ട് ശകലയുണ്ട്. നമ്മളെ ഗൾഫ് എന്ന് പറയുന്നുണ്ട്, ഗൾഫ് അമേരിക്ക എന്ന് പറയുന്നത്. അവിടെ ഉണ്ട് ഇതുപോലെ വെള്ളം പൊക്കവും സ്ഥലങ്ങളും. ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. നമ്മളെ നാട്ടിൽ നടക്കുന്നില്ല, അവിടെ നടക്കുന്നത് ഇവിടെ നടക്കും. പിന്നെ കഷ്ടപ്പെട്ട്
0: ചേട്ടന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ഇന്ന് ആർക്കെങ്കിലും വേണ്ടിയിട്ട് പാട്ട് പറയുന്നുണ്ടോ, അതോ എല്ലാവർക്കും
1: വേണ്ടിയിട്ടാണോ പാട്ട് പറയുന്നത്? അതായത് നമ്മളെ പിന്നെ നമ്മളെ കേരളത്തെ പിന്നെ ഒരു ബോഡി മാച്ച് എന്ന് പറയുന്ന തയ്യക്കട ഉണ്ട് അവിടെ. അവന് അവന്റെ പേര് പിന്നെ എന്തോടെ എന്റെ പേര് രാശി. അവന് പിന്നെ തയ്യക്കടക്കാരാണ്. യൂണിഫോം ഒക്കെ തയ്ക്കുന്നത് അവരൊക്കെ തുറന്ന് ജോലി ചെയ്തിരിക്കുന്ന അവർക്ക്. പിന്നെ പിന്നെ കേരളത്തിലെ ഡിസ്കോ ഡിസ്കോ എന്ന് പറയുന്ന തയ്യക്കട,
0: അവരൊക്കെ
1: തയ്യൽ പണിയാണ്. യൂണിഫോമിന്റെ വർക്കുകളൊക്കെ അങ്ങനെ ഇരിക്കുന്നവരാണ്.
0: അപ്പോ
1: അവിടെയൊക്കെ നമുക്ക് യൂണിഫോം കറക്റ്റ് നേരത്തെ തച്ച് തന്നെ അവർക്ക് വേണ്ടിയേക്കാണ്. അവരൊക്കെ ഈ റേഡിയോ കേൾക്കുന്നവരാണ്
0: എല്ലാ. അപ്പോ എല്ലാ ചേട്ടന്റെ ഈ പറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം.
1: നല്ല ഗാനം. ഞാൻ ഈ പാട്ട് പറഞ്ഞാൽ പറ്റില്ല, മോളെ എന്നെ ഫോൺ അറ്റൻഡ് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും നല്ലൊരു പാട്ട്.
0: നല്ലൊരു പാട്ട്
1: നമുക്ക് ഒക്കെ രീതി കൂടുതല് കൊച്ചുമുള്ള മഴ അണയുന്ന രീതിക്കുള്ള ഒരു ഗാനം ഇട്ടുകൊടുക്കും. വെള്ളത്തിൽ കളിക്കാനുള്ള സൗകര്യം കാണും.
0: ഓക്കേ.

0: വീണ്ടും ഒരു അടിപൊളി സോങ് നമ്മൾ കേട്ടു. നിറം എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, കോൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്താണ് ദൈനംദിനം നമ്മൾ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളല്ലേ. നമ്മൾ ശുചിത്വം, ഏറ്റവും അധികം ശുചിത്വം നമ്മൾ വരുത്തണം. അതുപോലെ തന്നെ എപ്പോഴും വേവിച്ചതും അസംസ്കൃതവുമായ ഭക്ഷണങ്ങൾ വേർതിരിക്കണം. അതുപോലെ ശരിയായ താപനിലയിൽ എപ്പോഴും വേവിക്കുക എന്നത് ശ്രദ്ധിക്കണം. ബാക്കിയായ ഭക്ഷണങ്ങൾ അധികം വൈകാതെ തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുക എന്നുള്ളൊരു കാര്യം അല്ലേ. പലപ്പോഴും ഈ ഓരോ ഭക്ഷണത്തിനും ഓരോ താപനിലയിൽ ശീതീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം അറിഞ്ഞ് കറക്റ്റായിട്ട് അത് ശീതീകരിക്കുക. ഭക്ഷണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പരിശീലിക്കുക എങ്ങനെ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കോൾ കണക്റ്റ് ആയിട്ടുണ്ട്. കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. കാതോടുകാതരത്തിലേക്ക് സ്വാഗതം. അതെ അതെ അതെ,
1: ആഹാര രീതിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്.
0: അതെ,
1: പരമ്പരാഗത രീതിയിൽ നിന്ന് മാറി ഇപ്പൊ മന്തി, അൽഫാം പോലുള്ള ആഹാര രീതികളാണ്. അതൊക്കെ വല്ലപ്പോഴും കഴിക്കുന്ന കുഴപ്പമില്ല, ഇതം കഴിക്കുമ്പോ ഒരു പ്രശ്നമാണ്. മറ്റേ രണ്ടാം കുട്ടിയിലൊക്കെ ഇന്ന് ഇഷ്ടം പോലെ ഹോട്ടലുണ്ട്. അതൊക്കെ കൂടുതലും സ്കൂളുകാരും കോളേജുകാരും ഒക്കെ കൂടുതൽ
0: കുട്ടികളാണ്. കുട്ടികൾക്കാണ് ഏറ്റവും അധികം ആരാധകർ. ഇതിപ്പം നമ്മളിപ്പോ ഏത് ഭക്ഷണമാണെങ്കിലും വെച്ചിട്ട് എത്രത്തോളം സുരക്ഷിതമാണെന്ന് നമ്മള് എന്താ ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കുക എന്നുള്ളതും, പിന്നെ ഈ പറഞ്ഞ കൂട്ടുള്ള ഭക്ഷണങ്ങൾ അത് നമ്മൾ ഏറ്റവും അധികം അവയർനെസ് കൊടുക്കുന്നതാണല്ലോ. ഇത്രയും കഴിക്കുന്ന ഈ നമ്മൾ എന്താണ് കഴിക്കേണ്ടതെന്നുള്ളത് ഇപ്പൊ കുട്ടികളെ ആണെങ്കിലും അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നമ്മള് വീട്ടിലുള്ളവരെ, അതായത് നമ്മൾ മുതിർന്നവരെയാണെങ്കിലും അല്ലെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, എങ്ങനത്തെ ഭക്ഷണമാണ് നമ്മൾ ഏറ്റവും അധികം കഴിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ വീട്ടുകാർ തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ. പാരന്റ്സ് നമ്മള് വീട്ടിൽ നിന്നേ തുടങ്ങുക, അതേ ഉള്ളൂ.
1: മാത്രമല്ല, നമ്മള് ഈ മന്തിയുള്ള ആഹാരങ്ങൾ വല്ലപ്പോഴും
0: ഇല്ല, എല്ലാ ആഹാരവും ഇപ്പം നമ്മള് മനുഷ്യന് ഏറ്റവും അധികം ഈ രുചികളെ അല്ലെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും അധികം അല്ലെ രുചികളെ. നമുക്ക് പലവിധ ഭക്ഷണത്തിനോട് ഇഷ്ടങ്ങളുണ്ട് അല്ലെ, കൊതി തോന്നും. അതില് ആർക്കും ആരെയും കുറ്റം പറയാനോ ഒന്നും പറ്റില്ല നമുക്ക് തോന്നും. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കഴിക്കുക, ഭക്ഷണം ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി പിന്തുടരുക, അതാണ് പറയുന്നത്. നമ്മൾ കുഞ്ഞു പിള്ളേരില്ലേ, ഏറ്റവും പൊടി കുഞ്ഞുങ്ങളെ പോലും ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിക്കുന്നവരെ പോലും വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചൊക്കെ കൊടുത്ത് അവരെ ആദ്യം തൊട്ടേ അതിന്റെ ആ ഒരു രുചി ശീലിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ റീസൺ അതാണ്. പിന്നെ നമ്മളിപ്പം
1: പറഞ്ഞോളൂ.
0: അല്ല, അത് പറയുമല്ലോ നമ്മളുടെ, ആക്ച്വലി നമ്മൾ പറയുന്നത് നമ്മളുടെ ഡിന്നർ, അതായത് രാത്രി ഭക്ഷണം ഏറ്റവും നേരത്തെ കഴിച്ച് മാറുക എന്നുള്ളതാണ്. നമ്മൾ ആരോഗ്യകരമായൊരു ജീവിതശൈലിക്ക് ഏറ്റവും നല്ലത് നമ്മളുടെ ഭക്ഷണം, അതായത് ഒരു 8 മണിക്കെങ്കിലും മുന്നേ, ഏറ്റവും കൂടി പോയാൽ 8 മണിക്ക് മുന്നേ നമ്മൾ. പക്ഷെ അത് എല്ലാവർക്കും പറ്റില്ല, കാരണം ഓരോരുത്തരുടെ ജീവിതശൈലി പിന്നെ ജോലികൾ ഒക്കെ അല്ലേ. അപ്പോൾ അത് പക്ഷെ നമ്മളിപ്പോൾ പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഹോട്ടൽസിൽ ഏറ്റവും അധികം തിരക്ക് രാത്രിയാണ്, ഡിന്നറിനാണ് ഏറ്റവും റഷ് വരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ചേട്ട, അപ്പോ ചേട്ടന് ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്? എല്ലാവർക്കും വേണ്ടിട്ട് സുഖമായിട്ടിരിക്കുന്നു. അത്
1: ചോദിച്ചില്ല.
0: പറഞ്ഞു, പാടിക്കോളൂ, പെട്ടെന്ന് പാടിക്കോളൂ.
1: മഴക്കാലമേക്കും മലരൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്, ഇത്രയും കാലം ചിത്തിര പെണ്ണിൻ നിഴികൾ തേടിയത്, മഴക്കാലമേക്കം വന്ന് മലരൂഞ്ഞാലാടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്.
0: ഓക്കെ ചേട്ടാ, നല്ലതായിട്ട് പാടി ആ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: അമ്മൂന് സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
3: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
4: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കോട്ടയം ലുലു ഡെയിലി.
5: കനത്ത ഓഫർ, തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കോട്ടയം.
6: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
7: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു, മഴയത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
8: തിരിച്ചെത്താം കാതോടു കാതോരത്തിലേക്ക്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
9: ഹലോ, നമസ്കാരം.
8: നമസ്കാരം, കാതോടു കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
9: ഷിബിൻ താമരക്കുളം.
8: ആ, പറഞ്ഞോളൂ.
9: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
8: എനിക്ക് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ?
9: കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു.
8: ആ, എന്താ ചെയ്യുന്നേട്ടാ? ഹലോ, എന്താ ചെയ്യുന്നത്?
9: ഞാൻ ഇവിടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു.
8: ആ, മുന്നേ ഒരു വട്ടം വിളിച്ചിട്ടുണ്ടല്ലേ.
9: അതെ അതെ അതെ.
8: ആ ഹാ ഹാ, എങ്ങനെ പോകുന്നു ഇപ്പോ? മറ്റേ ഈ നമ്മള് ഗ്യാസിന്റെ ഇഷ്യൂ ഒക്കെ കുറഞ്ഞോ? കുറച്ച്
9: ഗ്യാസിന്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകാശവാണിയിൽ ന്യൂസില് നമ്മുടെ ഗാർഹിക സിലിണ്ടറിന് 29 രൂപ കൂടി. ഇന്ന് 250 രൂപ വാണിജ്യ സിലിണ്ടറിന് കൂടി. അത് പറഞ്ഞില്ല ന്യൂസില് കേട്ടോ.
8: ആ ഒരു ഇഷ്യൂ ഉണ്ടല്ലേ. കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മള്
9: 10 രൂപ റേറ്റ് കൂട്ടി എന്ന് പറഞ്ഞ പബ്ലിക് 1000 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്നു.
8: ആ അതെ അതെ. ആ റേറ്റ് നമ്മളൊന്ന് കൂട്ടിയാ എന്തുകൊണ്ട് റേറ്റ് കൂട്ടി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ.
9: അതെ, 3600 രൂപ കുറ്റി ഗ്യാസിന്.
8: ആ ഹാ, എനിക്ക് തോന്നുന്നു പലയിടത്തും ഈ പിന്നെ എന്താ പറയുന്ന ഊണ് മീൽസ് ഒക്കെ കുറച്ചിട്ടുണ്ട് അല്ലെ, ഈ ഒരു ബുദ്ധിമുട്ട് കാരണം. എല്ലാവർക്കും ജീവിച്ച് പോവണ്ടേ, ആ ഒരു അതനുസരിച്ചിട്ട് നിങ്ങൾക്കും അത് ചെയ്തല്ലേ പറ്റൂ. ഏതായാലും പിന്നെ പിന്നെന്താണ് വിശേഷം?
9: വേറെ ഒന്നും
8: ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. നന്നായി. ഓക്കെ, അപ്പൊ നല്ലൊരു ഗാനം നമുക്ക് കേൾക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ.

0: എപ്പോഴത്തെയും ഫേവറേറ്റ് സോങ് എന്താ പറയുന്നത്? ഈ സോങ് ഇപ്പോൾ കേട്ടാലും അത്രയും ഒരു അഡിക്ഷനാണ് ആ സോങ്ങിനോടല്ലേ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സോങ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: സുജാതയാണ്, കണ്ടച്ചിറ മുക്കിന്ന്.
0: സുജാത, സുജാത ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, സുഖമായിട്ടിരിക്കുന്നു.
0: എന്താ ചെയ്യുന്നേ?
1: ഇല്ല, ഹൗസ്വൈഫാണ്.
0: ഹൗസ്വൈഫാണ് അല്ലേ. ഓക്കെ, കുഞ്ഞുകുട്ടികളൊക്കെ ഉണ്ടോ അതോ വലിയ? ഹലോ.
1: കുഞ്ഞുകുട്ടിയല്ല, ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ട്.
0: ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയല്ലോ അല്ലേ?
1: ക്ലാസ് തുടങ്ങി.
0: എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ആള്?
1: കൊഴപ്പില്ല, ഒത്തിരി മടിയൊക്കെ ഉണ്ട്.
0: രണ്ടു മാസം വീട്ടിൽ നിന്നതിന്റേതായ ഒരു മടിയുണ്ട് അല്ലേ?
1: അതിന്റേതായ കുറച്ച് മടിയുണ്ട്.
0: അമ്മയ്ക്ക് മടിയുണ്ടോ?
1: ഏ,
0: അമ്മയ്ക്ക് മടിയുണ്ടോ രാവിലെ എഴുന്നേൽക്കാനൊക്കെ?
1: ഹലോ
0: ഹലോ, അമ്മയ്ക്ക് മടിയുണ്ടോ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ? രണ്ടു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞു. ഇല്ല, ഈ രണ്ടു മാസത്തെ വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോ അമ്മയും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ എഴുന്നേൽക്കുന്നത് അല്ലേ? അങ്ങനൊന്നും ഇല്ല, ഞാൻ എന്റെ ഇല്ല, ഞാൻ എന്റെ കാര്യമെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അല്ലേ. പിന്നെ പിന്നെ എന്താണ്, മോനാണോ മോളാണോ?
1: മോനാണ്.
0: മോനാണ്, ഓക്കെ. ആളില്ലേ ഇപ്പൊ അടുത്ത്?
1: ഇല്ലില്ല.
0: ഓ, ആ പിന്നെ വേറെന്താ?
1: ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി.
0: കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. മോൻ കുഞ്ഞിന് വേണ്ടിട്ടാണോ ഇന്ന് പാട്ട്?
1: അവേ, അറിഞ്ഞില്ല ഞാൻ വിളിച്ചത്. പക്ഷേ ഇല്ല ഇവിടെ. ഞാൻ പിന്നെ വിളിച്ചെന്ന് വെച്ചാൽ എന്നെ നമ്മളെ മരിച്ച സലീമേട്ടന്റെ ഒരു പാട്ട്
0: കേൾക്കാന്ന് വിചാരിച്ചല്ലേ. ഒരു ഒരു തീരാ നഷ്ടം തന്നെയാണല്ലേ അദ്ദേഹത്തിന്റെ. ഓരോ
1: നല്ല സിനിമകളായിരുന്നു, നമ്മള് ചിരിച്ചും.
0: പിന്നെ അത് മാത്രല്ല, നമ്മള് ആക്ച്വലി ഈ പറയുന്ന അദ്ദേഹത്തിന്റെ കൊറേ ഡയലോഗ്സ് നമ്മള് ഡെയിലി നമ്മള്
1: പറയാറുണ്ടല്ലേ.
0: കൊറേ അത്രയും ഒരു നല്ലൊരു പറയാം, അതാ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും നല്ല അദ്ദേഹത്തിന് വളരെ
1: നല്ല നല്ല സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങളുള്ള ഒത്തിരി നല്ല നടന്മാരെ നഷ്ടപ്പെട്ട്.
0: അതെ, എന്തായാലും ഒരു വിഷമമുള്ള ഒരു വാർത്തയായിരുന്നു, ഒരുപാട് വിഷമമുള്ള വാർത്തയായിരുന്നു. അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു സോങ് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഡിബിഎം മാരത്തോണിലെ
1: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
5: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
4: എന്തിനാ, പത്രത്തിലിടാനാണോ?
5: ഏയ് അല്ല, റേഡിയോയിൽ ഇടാനാ.
4: റേഡിയോയിലോ?
5: അതെ, റേഡിയോയിൽ പരസ്യമിട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യമിട്ടാലുള്ള ഗുണം.
4: അതെയോ?
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
4: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
6: തിരിച്ചെത്താം കാതോട് കാതോയത്തിലേക്ക്. നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്കത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. ഹലോ, ആ ഹലോ, നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
7: ഹലോ,
6: ആ കേൾക്കാമോ?
7: കേൾക്കാം.
6: ആ പറഞ്ഞോളൂ, ഇതാരാണ്? കുരിപ്പുഴ എന്ന് വിളിക്കുന്നതാണോ? അമ്മയുടെ പേരെന്താ?
7: അമ്മയുടെ പേര് ലീലാമണിയമ്മ.
6: ലീലാമണിയമ്മ, പറഞ്ഞോളൂ. അമ്മ
7: നല്ലൊരു പാട്ട് വെച്ചിരുന്നു. പാട്ട് മഴ കൊമ്പത്ത്, മഴ വില്ലിൻ തുമ്പത്ത്
6: എന്നുള്ള പാട്ടാണോ അമ്മയ്ക്ക് വേണ്ടത്? അമ്മ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആണോ? ഒരുപാട് സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് വിളിച്ചപ്പോ അപ്പൊ
7: ഓക്കെ
6: അമ്മ. അതേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ദേ വരുന്നു കേട്ടോ, കേട്ടോളൂ കേട്ടോ. ഓക്കെ.

0: എന്നും എപ്പോഴും എന്ന ചിത്രത്തിലെ ഒരു അതിസുന്ദരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വോയിസും രാജലക്ഷ്മി ആയിരുന്നു ഫീമെയിൽ. നല്ലൊരു ഗാനമായിരുന്നു. നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം മോളെ, ഞാൻ കല്യം പറഞ്ഞു ജയ ചേച്ചിയാ.
0: ജയ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു? അതെ, നന്നായിട്ടിരിക്കാണ്, കുഴപ്പമൊന്നുമില്ല.
1: ഞാൻ ഒരുപാട് നാളായി മക്കളെ വിളിച്ചിട്ട് കിട്ടത്തില്ല.
0: വിളിച്ചാ കിട്ടാത്തത് കൊണ്ട് വിളിക്കാഞ്ഞതാണോ അതോ വേറെ എന്തെങ്കിലും തിരക്കിലായി പോയോ?
1: ഇല്ല, വിളിച്ചോണ്ടിരിക്കും, പക്ഷെ കിട്ടത്തില്ല. അങ്ങനെ വിഷമമായിട്ടങ്ങ് വിളിച്ചു.
0: ഇന്നിപ്പോ കൊറേ നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നോ?
1: ഇന്നൊരു എപ്പോഴും മോന് വിളിക്കുകയാണെന്നറിയോ? പിന്നെ എന്റെ കൊച്ചുമോന് വേണ്ടിയാ മക്കളെ ഈ പാട്ട്.
0: കൊച്ചുമോന് വേണ്ടി? മോന്റെ പേരെന്താ?
1: മോന്റെ പേര് പവൻകൃഷ്ണ. അയാളെ വിജയുടെ പാട്ട് വേണമെന്ന് പറഞ്ഞാ വിളിച്ചത്.
0: നമ്മുടെ സി എമ്മിന്റെ പാട്ട് വേണം. പവൻ എന്നാണോ പേര്?
1: പവൻകൃഷ്ണ.
0: പവൻകൃഷ്ണ, ഓക്കെ, അങ്ങനെ വിളിച്ചതാണ്. ആള് എത്ര വയസ്സായി?
1: 14 വയസ്സായി മക്കളെ. 9ലാ പഠിക്കുന്നത്.
0: ഓ, 9th. സ്കൂളിലൊക്കെ മീൻസ് സ്കൂളിൽ ക്ലാസ് തുടങ്ങിയല്ലോ അല്ലേ? പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ചേച്ചിയുടെ കൂടെ ഉണ്ടോ ആള്? ഓ, ഓക്കെ. അപ്പൊ എന്തായാലും മോന് വേണ്ടി, പവന് വേണ്ടിയിട്ട് നമുക്ക് മോൻ പറഞ്ഞ ഗാനം കേൾക്കാം കേട്ടോ.
1: ഓ, ശരി.
0: ഓക്കെ ചേച്ചി.

അങ്ങനെ വീണ്ടും അതിസുന്ദരമായ ഒരു ഗാനം കേട്ടു. കേട്ടിട്ട് നമ്മളിതാ തിരിച്ചെത്തി. അങ്ങനെ സമയം ദേ 2:56 അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിരുന്നു. അപ്പോൾ ഭക്ഷ്യ ഭക്ഷണത്തിൻ്റെ എന്താ പറയുന്നത് സോറി വീട്ടിൽ നിന്ന് നമ്മൾ ഏറ്റവും നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. എപ്പോഴും ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇത് പുതിയൊരു ആഴ്ച ആവുകയാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ച തന്നെ ആയിരിക്കട്ടെ. മഴയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും എല്ലാം ശ്രദ്ധിക്കുക, പനിയൊന്നും വരാതെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും തന്നെ, ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് വീണ്ടും വിളിക്കുക, നാളെ കാതോടാതുരത്തിൽ വിളിക്കുക. അപ്പോൾ അടുത്ത ഒരു കാതോടുകാതുരത്തിൽ കാണുന്നതുവരെ ഞാൻ തൽക്കാലം സൈനിങ് ഓഫ്. ഗീതു

ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണത്തിന്റെ 50-ാം ഭാഗമാണിത്. ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. സ്വിറ്റ്സർലൻഡിലെ റെയിൽ യാത്രാനുഭവങ്ങളാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങി, അവിടെ കാത്തുകിടന്നിരുന്ന ബസിൽ ഹോട്ടലിലേക്ക് യാത്ര ആരംഭിച്ചു. സൂറിച്ച് പട്ടണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയാണ് ഞങ്ങളുടെ രാത്രികാല താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. സൂറിച്ച് പട്ടണത്തിൽ ഞങ്ങൾ എത്തിയപ്പോൾ സമയം വൈകിട്ട് 6 മണിയായി. പക്ഷേ സൂര്യൻ ജ്വലിച്ചു തന്നെ നിൽക്കുന്നു. പകൽ എരിഞ്ഞ് അടങ്ങിയിട്ടില്ല എന്ന് സാരം. നഗരമൊന്ന് നടന്നു കാണാനുള്ള അവസരം പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. നഗരമധ്യത്തിലുള്ള പള്ളിയിലെ മണിയാണ് കൗതുകമുണർത്തുന്ന ഏറ്റവും നല്ല കാഴ്ച. ഓരോ മണിക്കൂറിലും ഈ മണി ഒരു പ്രത്യേക ഈണത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ മണിയുടെ ശബ്ദം ഒട്ടും തന്നെ അലോസരമുണ്ടാക്കുന്നതുമില്ല. സംഗീതം പോലെ തോന്നിപ്പിക്കുന്ന ഈ മണിമുഴക്കത്തെപ്പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. നഗരം പൊതുവെ ശബ്ദരഹിതമാണെന്നും നിശബ്ദതയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ് സിസ് ജനതയെന്നും ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു. പാർപ്പിടങ്ങളിലെല്ലാം മനോഹരമായ പൂന്തോട്ടം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ താല്പര്യമുള്ളവരാണെന്ന് മനസ്സിലായത് പൂന്തോട്ടത്തിലോ തെരുവിലോ അവരെ ആരെയും കാണാഞ്ഞതുകൊണ്ട് തന്നെയാണ്. നമുക്ക് വഴിയൊന്ന് തെറ്റിയാൽ ചോദിച്ച് മനസ്സിലാക്കാൻ പോലും ഒരു വഴിപോക്കനെയും തെരുവിൽ കാണാനായില്ല. അനാവശ്യമായി തെരുവിലൂടെ അലഞ്ഞു തിരിയുക സ്വിറ്റ്സർലൻഡുകാരുടെ സ്വഭാവമല്ലെന്നും മനസ്സിലായി. തടികൊണ്ട് നിർമ്മിക്കപ്പെട്ട 18-ാം നൂറ്റാണ്ടിലെ ധാരാളം കെട്ടിടങ്ങൾ നഗരത്തിലുണ്ട്. അവയെല്ലാം കൃത്യമായി രൂപവ്യത്യാസം വരുത്താതെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട്. തെരുവിലൂടെ നമുക്ക് കൈവീശി നടക്കാം. അതിന് തക്ക വീതിയിലുള്ള നടപ്പാതകളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ ഭയപ്പെടുത്തുന്ന വേഗതയിലല്ല ഓടിക്കുന്നത്. അതുകൊണ്ട് നഗരത്തിലെവിടെയും നിർഭയം കാൽനടയാത്ര നടത്താനാകും. മിതഭാഷികളാണ് നഗരവാസികൾ പൊതുവെ. എന്നാൽ നാം ചോദിക്കുന്ന സംശയങ്ങൾക്ക് ക്ഷമയോടെ മറുപടി പറയുന്നവരുമാണ്. നമ്മുടെ നാട്ടിൽ അവിടെവിടെ ചെറു ചായക്കടകൾ കാണുമല്ലോ. ഇവിടെ അതിനു പകരം മദ്യക്കടകളാണ് കാണാൻ കഴിയുക. മദ്യപാനികൾ എന്നൊരു ചാപ്പകുത്തൽ ഇവിടില്ല. കാരണം ആഹാരക്രമത്തിൽ മദ്യപാനവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നത് തന്നെ. അതുപോലെ ക്രമം വിട്ട് മദ്യം കഴിച്ച് സ്ഥലകാലബോധം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയും ആർക്കും ഉണ്ടാകുന്നില്ല. ഇത്രമാത്രം മദ്യക്കടകൾ ഉണ്ടായിട്ടും മദ്യപാനം ജീവിതത്തിലെ ശൈലിയായിട്ടും കുറ്റകൃത്യ നിരക്ക് 0% രഹസ്യം സിസ് ജനതയുടെ മാന്യത തന്നെയാണ്. നഗരത്തിൽ ഒരിടത്തും യൂണിഫോം ധരിച്ച ഒരു പോലീസുകാരനെയും എനിക്ക് കാണാനായില്ല. രാത്രി 8 മണിവരെ ഞങ്ങൾ സൂറിച്ച് നഗരത്തിൽ അലഞ്ഞു നടന്നു. മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആ നഗരത്തിലൂടെ വെറുതെ നടക്കുന്നത് പോലും മനസ്സിനെ കുളിർപ്പിക്കുന്ന ഒരനുഭവമാണ്. നമുക്കിനി ഒരു ഗാനം കേൾക്കാം.

നഗരത്തിലെ സായാഹ്ന സഞ്ചാരം മനോഹരമായ ഒരനുഭവമായിരുന്നു. ഞങ്ങൾ പതിയെ നടന്ന് ഹോട്ടലിലെത്തി. ഇന്ത്യൻ ശൈലിയിലുള്ള ഭക്ഷണമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ഞാൻ ധരിച്ചത് ഏതെങ്കിലും ഇന്ത്യക്കാരൻ പാചകക്കാരനായിരിക്കും ഇത് തയ്യാറാക്കിയതെന്നായിരുന്നു. എന്നാൽ റെസ്റ്റോറൻ്റ് മാനേജർ ഷെഫിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയപ്പോഴാണ് അയാൾ സ്വിറ്റ്സർലൻഡ് പൗരനാണെന്ന് അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നത്. പാചകകലയിൽ നിപുണരാണ് സ്വിറ്റ്സർലൻഡുകാരെന്ന് എവിടെയോ വായിച്ചത് ഓർമ്മ വന്നു. ലോകപ്രശസ്തമായ കാറ്ററിംഗ് കോളേജുകൾ സ്വിസ് നഗരങ്ങളിലാണുള്ളത്. ഇവിടെ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദേശ വിദ്യാർത്ഥികൾക്ക് ലോകത്തിലെ പ്രശസ്തമായ നക്ഷത്ര ഹോട്ടലുകളിൽ വൻ പ്രതിഫലത്തോടെയാണത്രേ നിയമനം ലഭിക്കുന്നത്. ഇന്ത്യൻ ഭക്ഷണം ഇത്രമാത്രം രുചികരമായി തയ്യാറാക്കാൻ സ്വിസ് ഷെഫിന് കഴിഞ്ഞതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ലല്ലോ. സാക്ഷാൽ നളപാചകം തന്നെയായിരുന്നു അത്. ഉറക്കം സുഖകരമായിരുന്നു. ഹോട്ടലിന് തൊട്ടരികെയാണ് പ്രധാന വീതി. നിരവധി വാഹനങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ വാഹനവും ഹോൺ മുഴക്കുന്നില്ല, അമിതമായ ശബ്ദവും ഉണ്ടാക്കുന്നില്ല. ശബ്ദശല്യമില്ലാതെ സുഖകരമായ തണുപ്പ് ആസ്വദിച്ച് ബ്ലാങ്കറ്റ് പുതച്ചുള്ള ഉറക്കം അതീവ ഹൃദ്യമായിരുന്നു. രാവിലെ 5 മണിക്ക് ഉണർന്നു. അന്ന് സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലൂസിയാർണ നഗരമാണ്. മധ്യ സ്വിറ്റ്സർലൻഡിലുള്ള ഒരു പുരാതന നഗരമാണിത്. രാവിലെ 7 മണിക്ക് തന്നെ പ്രാതൽ കഴിച്ചു. മുറി ഒഴിഞ്ഞ് ബാഗുകളുമായി ബസിൽ കയറി. ലൂസിയാർണയ്ക്കുള്ള യാത്ര അതീവ ഹൃദ്യമായിരുന്നു. സ്വിറ്റ്സർലൻഡിന്റെ സൗന്ദര്യമാകെ നൂർന്നുള്ള യാത്രയായിരുന്നു അത്. അങ്ങിങ്ങായി ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ കാണാമായിരുന്നു. പ്രകൃതിയുമായി ഇണങ്ങി മനുഷ്യൻ എങ്ങനെ ആധുനിക ജീവിതമാകാമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഭൂ വിനിയോഗമാണ് യാത്രയിൽ ഉടനീളം സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾക്ക് കാണാനായത്. കന്നുകാലി വളർത്തൽ ശാസ്ത്രീയമായി കൃഷിയുമായി ബന്ധിപ്പിച്ച് എങ്ങനെ നടത്തുന്നുവെന്ന് നമുക്ക് കണ്ടറിയാനാകും അവിടെ. യന്ത്രസഹായത്താലാണ് കൃഷിസ്ഥലം ഒരുക്കൽ. വിശാലമാണ് പാടങ്ങൾ. വ്യത്യസ്ത വിളവുകൾ, ഇടയ്ക്കിടെ പൂന്തോപ്പുകൾ, കാലികൾ മേഞ്ഞു നടക്കുന്ന പുൽമേടുകൾ, തടികൊണ്ട് നിർമ്മിച്ച വിശാലമായ തൊഴുത്തുകൾ, വീടുകൾ, അകലെ കാണുന്ന മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങൾ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയായിരുന്നു. തെളിനീർ നിറഞ്ഞ അരുവികളും നദികളും തടാകങ്ങളും ഒട്ടും മലിനപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്നു. മലമടക്കുകളിൽ മുന്തിരിയാണ് പ്രധാന കൃഷി. വൈൻ ഉൽപാദനത്തിനാവശ്യമായ മുന്തിരി ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. വ്യവസായം പോലെ തന്നെ ലാഭകരമായ ഒരു പ്രവൃത്തിയാണ് കൃഷി ഇവിടെ. എന്നാൽ പാടങ്ങളിലോ നിരത്തിലോ ഒന്നും തന്നെ കൃഷിക്കാരെ കാണാനായില്ല. ഒരുപക്ഷേ കൃഷിയുടെ സീസൺ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: മഴ ഇങ്ങെത്തി, ഇനി ഇപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
2: രാവിലെ 10 മണിയോടെ ഞങ്ങൾ ലൂസിയാർനെ നഗരപ്രാന്തത്തിലെത്തി. നഗരത്തിലെ തിരക്ക് ആരംഭിച്ചിരിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ മധ്യഭാഗത്തുള്ള ഒരു പ്രധാന നഗരമാണിത്. മനോഹരമായൊരു തടാകം ലൂസിയാർനെ നഗരത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. വലിയ ജനസാന്ദ്രതയുള്ള നഗരമല്ലത്. മൊത്തം ജനസംഖ്യ 80,000 താഴെ മാത്രമാണ്. ലോകത്തിലെ തന്നെ മനോഹരമായി സൂക്ഷിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണിത്. പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന നഗരാന്തരീക്ഷം നഗരത്തിന്റെ ആഢ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. ലൂസിയാർനെ തടാക തീരത്താണ് നഗരമെന്ന് പറഞ്ഞല്ലോ. തടാകത്തിൽ ധാരാളം ജലയാനങ്ങൾ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുന്നുണ്ട്. ഈ തടാകത്തിൽ വന്നു ചേരുന്ന നദി നഗരമധ്യത്തിലൂടെയാണ് ഒഴുകുന്നത്. കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം നിറഞ്ഞ നദി. നഗരത്തിന്റെ പ്രധാന ഭാഗം ഈ നദിയുടെ വടക്ക് തെക്ക് കരകളിലായി വ്യാപിച്ചു കിടക്കുന്നു. രണ്ട് കരകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണ് ചാപ്പൽ ബ്രിഡ്ജ്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പാലമാണിത്. ഇതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മേൽക്കൂരയുള്ള നടപ്പാലമാണിത്. ലോകത്തിൽ ഇത്തരം പാലം ഇതൊന്നേ ഉള്ളൂ. പാലത്തിന്റെ കൂരയിലും പാർശ്വഭിത്തിയിലും ചിത്രകാരന്മാരുടെ കരവിരുതുകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ ചിത്രരൂപത്തിലും തടിയിൽ കൊത്തിവച്ച രൂപത്തിലും ഈ പാലത്തിൽ കാണാനാകും. ലോകപ്രശസ്തരായ

ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും സർഗവൈഭവം വെളിപ്പെടുത്തുന്ന ഈ കലാരൂപങ്ങൾ സമയമെടുത്ത് കാണേണ്ടത് തന്നെയാണ്. ഒരു വർഷം ശരാശരി 15 ലക്ഷം സഞ്ചാരികൾ ഈ പാലം സന്ദർശിക്കാൻ ലൂസിയാർനെ നഗരത്തിൽ എത്തുന്നു എന്നാണ് കണക്ക്. 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട കത്തീഡ്രലിലേക്കുള്ള നടപ്പാലമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നത്. നടപ്പാലത്തിലൂടെ മറുകര എത്തുന്ന നമുക്ക് ഹൃദയഹാരിയായ ഒരു കാഴ്ചയാണ് ഈ കത്തീഡ്രൽ. അതിന്റെ തലയെടുപ്പും ശില്പവൈഭവവും കണ്ടറിയുക തന്നെ വേണം. കത്തീഡ്രലിന് മുമ്പിൽ വീതിയുള്ള ഒരു നടപ്പാതയുണ്ട്. അല്പം മുന്നോട്ട് പോയാൽ മടക്കയാത്രയ്ക്കുള്ള മറ്റൊരു പാലം കാണാനാകും. ഇത് പക്ഷേ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ പാലം വഴി മടങ്ങിയെത്തുന്നത് തിരക്കേറിയ ലൂസിയാർനെ നഗരഹൃദയത്തിലേക്കാണ്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള ഈ നഗരഭാഗത്ത് തിരക്കും അല്പം കൂടുതലാണ്. ഇവിടെ സന്ദർശകർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനായി സ്വിസ് ഗാർഡുകൾ നിരന്നു നിൽക്കുന്നു. ധാരാളം വൈൻ ഷോപ്പുകളും ബേക്കറികളും സുവനീർ ഷോപ്പുകളും ഈ ഭാഗത്ത് തുറന്നു പ്രവർത്തിക്കുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

സ്വിറ്റ്സർലൻഡിന്റെ സമ്പന്നത വിളിച്ചോതുന്ന തെരുവുകളാണ് ലൂസിയാർനെ നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയുക. സന്ദർശകരെ കൊണ്ട് ഷോപ്പുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. വില കൂടുതൽ തന്നെയാണ് ഓരോ സാധനത്തിനും. സ്വിസ് ഫ്രാങ്ക് നാണയങ്ങൾ ഉൾപ്പെടെ ഇവിടെ സ്വീകരിക്കും. വിലപേശൽ സമ്പ്രദായമേ ഇവിടെയില്ല. ചോക്ലേറ്റുകളും സുവനീറുകളുമാണ് കൂടുതൽ വിറ്റുപോകുന്നത്. സ്വിസ് നാണയങ്ങൾ മനോഹരങ്ങളാണ്. ചെറുനാണയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് സംശയിച്ചു പോകും. ലൂസിയാർനെ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തെരുവ് വാച്ച് വിൽപ്പനയ്ക്ക് മാത്രമായി തുറന്നു വെച്ചിട്ടുള്ള കടകൾക്കുള്ളതാണ്. കട എന്ന് പറയുമ്പോൾ ലക്ഷൂറിയസ് ഷോപ്പുകളാണ് അവകളെല്ലാം. പല നിലകളിലായി ഷോറൂമുകൾ അവർ ഒരുക്കിയിരിക്കുന്നു. തലയെടുപ്പുള്ള ഈ ഷോറൂമുകളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് റോളക്സ് വാച്ചിന്റെ വിൽപ്പനശാലയ്ക്കാണ്. ലോകത്തിലെ മുന്തിയയിനം വാച്ചായ റോളക്സ് നിർമ്മിക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണല്ലോ. ഒരു അനുഭവം തന്നെയാണ് ഈ ഷോറൂം സന്ദർശനം നമുക്ക് തരുന്നത്. 8 നിലകളാണ് ഈ ഷോറൂമിനുള്ളത്. ഓരോ നിലയിലേക്കും എസ്കലേറ്ററുകളും ലിഫ്റ്റുകളുമുണ്ട്. വ്യത്യസ്ത രൂപത്തിലുള്ള വാച്ചുകൾ കണ്ണാടി കൂട്ടിനുള്ളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 8-ാമത്തെ നിലയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വാച്ചുകൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. വില കൂടിയ വജ്രവും രത്നങ്ങളും പതിപ്പിച്ച വാച്ചുകൾ വില കൊണ്ടും ശ്രദ്ധേയമാണ്. ഏറ്റവും മുന്തിയയിനം വാച്ചിന്റെ വില 140,000 സ്വിസ് ഫ്രാങ്കാണ്. അതായത് 1,23,00,000 ഇന്ത്യൻ രൂപ. കസ്റ്റമർ ഓർഡർ അനുസരിച്ച് നിർമ്മിച്ചു നൽകുന്നതാണ് ഈ വാച്ചുകൾ. മുന്തിയയിനം വാച്ചുകൾ മാത്രമാണ് ഈ നിലയിലെ കണ്ണാടി കൂട്ടിനുള്ളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. റോളക്സ് വാച്ചുകൾ പണ്ടുമുതലേ സമ്പന്നർ തങ്ങളുടെ ആഡംബര ജീവിതത്തിലെ അവിഭാജ്യ ഘടകമായി കണക്കാക്കിയിട്ടുള്ള ഒരു വസ്തുവാണ്. ഏറ്റവും കുറഞ്ഞ വില തന്നെ ഇന്ത്യൻ രൂപ 100,000 വരും ഒരു വാച്ചിന്. ഇത് വാങ്ങി ഇന്ത്യയിൽ എത്തുമ്പോൾ നൽകേണ്ട കസ്റ്റംസ് ഡ്യൂട്ടി വേറെയും. സ്വിസ് മെയ്ഡ് വാച്ചുകൾ കൗതുകത്തിന്റെയും അന്തസ്സിന്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട് ലോകമെമ്പാടുമുള്ള സഹസ്രകോടീശ്വരന്മാർ കയ്യിൽ കെട്ടുന്നത് ഈ കമ്പനിയുടെ വാച്ചുകൾ തന്നെയാണ്. വാച്ച് നിർമ്മാണത്തിലെ സാങ്കേതിക വിദ്യ പ്രദർശിപ്പിച്ചിരിക്കുന്നതും കാണുന്നത് കൗതുകകരമാണ്. സമയമളക്കാൻ പുരാതന കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. റോളക്സ് വാച്ച് കമ്പനിയുടെ ഒരു പ്രധാന ഫാക്ടറി ലൂസിയാർനെ നഗരത്തിലുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രധാന നഗരങ്ങളിൽ ഈ വാച്ച് കമ്പനി നേരിട്ട് നടത്തുന്ന സർവീസ് സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗാനത്തോടെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 51-ാം ഭാഗവുമായി അടുത്ത ആഴ്ച.

മീറ്റ് റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

കഥ പറയുന്നതിനും ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ ബെൻസുകാർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആർ എസ് രാജീവ്. കഥ പരിചയപ്പെടുകയും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന നേരമാണിത്. കാലത്ത് കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ ശ്രോതാക്കളുടെ ഹൃദയത്തിലെത്തിക്കുന്ന കഥ പറയും നേരത്തിലേക്ക് സ്വാഗതം.

വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. മലയാള കഥാസാഹിത്യ രംഗത്തെ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭാശാലിയാണ് എം ഡി വാസുദേവൻ നായർ. കഥകളിലൂടെ, നോവലുകളിലൂടെ, സിനിമകളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ആ പ്രതിഭയുടെ മാന്ത്രിക സ്പർശം മലയാളികൾ ഏറ്റുവാങ്ങി. മലയാളിയുടെ ഹൃദയാംശമായ ഈ കലാകാരന് ആമുഖത്തിൻ്റെ ആവശ്യമില്ല. ചെറുകഥയുടെ ശില്പപൂർണതയുടെ ഉദാത്ത മാതൃകകളാണ് എം ഡിയുടെ കൃതികൾ. നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാമൂഴം, വാരാണസി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകൾ. ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയട്ടത്തി, ബന്ധനം, വാരിക്കുഴി, വാനപ്രസ്ഥം തുടങ്ങി 20 കഥാസമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചു. ഇതുകൂടാതെ ധാരാളം തിരക്കഥകളും പഠനങ്ങളും വിവർത്തനവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മിക്കവാറും എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫ്യൂഡലിസത്തിൻ്റെ അപജയകാലത്ത് നാലുകെട്ടിൻ്റെ അകത്തളങ്ങളിൽ നിലനിന്നിരുന്ന അരക്ഷിതാവസ്ഥയും ദാരിദ്ര്യവും പ്രമേയമാക്കിയ ആദ്യകാല നോവലുകളും സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും പടർന്നു കയറിയ പിൽക്കാല നോവലുകളും ഒരുപോലെ ഈ വലിയ എഴുത്തുകാരൻ്റെ കലാവ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നു. എം ഡി വാസുദേവൻ നായരുടെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ: ഓളവും തീരവും, കുട്ടിയടത്തി, ഇരുട്ടിൻ്റെ ആത്മാവ്, ഷെർലക്, മരണം. എഴുത്തുകാരൻ്റെ മൗനം അപകടകരമാണെന്ന തിരിച്ചറിവിൻ്റെ വെളിച്ചം പടരുന്ന കാലത്താണ് എം ഡി വാസുദേവൻ നായർ രണ്ടാമൂഴം എഴുതുന്നത്. ധർമാർത്ഥ കാമമോക്ഷ സംബന്ധിയായ എല്ലാം ഇതിലുണ്ട് എന്ന് മഹാഭാരത രചനയുടെ നാന്ദിയായി വ്യാസൻ പ്രഖ്യാപിച്ചതിൻ്റെ സാധ്യതയിലെ സ്വാതന്ത്ര്യത്തെയാണ് എം ഡി ചൂഷണം ചെയ്തത്. ലോകത്തോട് തനിക്ക് പറയാനുള്ളതെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിച്ച ഈ എഴുത്തുകാരൻ കൃഷ്ണ ദ്വായന വ്യാസന്റെ മൗനത്തിന് ശബ്ദം നൽകിയപ്പോൾ മലയാളിക്ക് ലഭ്യമായ അവിസ്മരണീയമായ വായനാനുഭവമാണ് രണ്ടാമൂഴം. കൃഷ്ണന്റെ നേതൃത്വത്തിൽ കുരുക്ഷേത്ര യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിലുള്ള രംഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എം ഡി വാസുദേവൻ നായർ. അർജുനൻ എന്തു പറയുന്നു? വീണ്ടും യുധിഷ്ഠിരൻ ചോദിച്ചു. ആചാര്യന്മാർ മറന്നെഴുതി നിൽക്കുന്നതാണ് എന്റെ വിഷമം. യുദ്ധം പശുക്കളെ തിരിച്ചു പിടിക്കുന്ന പോലെ അല്ലല്ലോ. സന്ധി സാധിച്ചാൽ എല്ലാവർക്കും നല്ലത്. നവലൻ അതിനോട് യോജിക്കുന്നു. വിളിക്കാതെ തന്നെ സഹദേവൻ മുന്നോട്ട് വന്നു. അവന്റെ മുഖം ചുവന്നിരുന്നു. ഭീമനും അർജുനനും യുധിഷ്ഠിരനും ഒക്കെ വലിയ ധാർമ്മികരായിരിക്കാം. നഗരന് സ്വന്തമായ ഒരഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നത് വേറെയാണ്. അയാൾ നിർത്തി. പിന്നെ കൃഷ്ണന്റെ നേരെയാണ് തിരിഞ്ഞത്. ദ്രൗപദിയെ പണയപ്പണ്ടമാക്കി സഭയിൽ വലിച്ചിരിക്കുന്നത് കണ്ടുനിന്നവനാണ് ഞാൻ. ഒരു പുരുഷനും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ച. യുദ്ധത്തിൽ അവരെ നശിപ്പിച്ചേ ഞാൻ അടങ്ങി. ആ ശകിനിയെ സ്വന്തം കയ്യാലെ ഞാൻ കൊല്ലും. എനിക്ക് വേണ്ടത് യുദ്ധം. സഹദേവൻ അധാർമ്മികനാണെന്ന് ഹേ കൃഷ്ണ താങ്കൾക്ക് വേണമെങ്കിൽ കരുതാം. സാത്യകി ആവേശപൂർവം സഹദേവനെ ഒരർത്ഥാലിംഗനത്തിൽ ഒതുക്കി. മാതുലൻ, മാതൃ സഹോദരൻ ശല്യർ കൗരവപക്ഷത്തിലേ നിൽക്കൂ എന്നുറപ്പായ അറിഞ്ഞതു മുതൽ സഹദേവൻ സദാ രോഷാകുലനാണ്. സഹദേവന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ യുധിഷ്ഠിരൻ പറഞ്ഞു, പിരിയാം, കൃഷ്ണൻ ദൂതം കൊണ്ട് യാത്ര പുറപ്പെടട്ടെ. അപ്പോൾ ദാരുമറയുടെ പിന്നിൽ നിന്ന് ഒരു നനുത്ത ശബ്ദം കേട്ടു. നിൽക്കൂ, ഒരു വാക്കുകൂടി. ദ്രൗപദി മുമ്പിലേക്ക് വന്നു. ഞങ്ങളെ ആരെയും ശ്രദ്ധിക്കാതെ ദ്രൗപദി കൃഷ്ണന്റെ മുമ്പിൽ നിന്നു. എന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിക്കില്ല എന്നറിയാം. പണയപ്പണ്ടത്തിന് നാവില്ലല്ലോ. ഇത് രാജനീതിയെപ്പറ്റിയുള്ള ഒരു മന്ത്രാലോചനയാണ്. യുധിഷ്ഠിരൻ ഗൗരവത്തിൽ ദ്രൗപദിയെ ഓർമ്മിപ്പിച്ചു. കുരുവംശത്തിൽ സ്ത്രീകൾക്ക് കഴിയണമെങ്കിൽ അന്ധകളാവണം, അല്ലെങ്കിൽ ഊമകളാവണം. ശമത്തെപ്പറ്റിയാണ് ഞാൻ ഇന്നലെയും ഇന്നും ഒക്കെ കേൾക്കുന്നത്.
ശമം കെഞ്ചാൻ പോകുന്നതിനിടയ്ക്ക് ഇത് നോക്കണം. അഴിച്ചിട്ട മുടി ഇടം കൈ കൊണ്ട് ചുമലിലേക്കിട്ട് ദ്രൗപദി പറഞ്ഞു, ദുശാസനൻ നലിച്ചിഴച്ചപ്പോൾ അഴിഞ്ഞ ഈ മുടി ഞാൻ പിന്നെ കെട്ടിയിട്ടില്ല. ഉള്ളിൽ കത്തുന്ന തീ കണ്ണീരിൽ കിടാതെയാണ് ഞാൻ ഈ 13 കൊല്ലം കാത്തു സൂക്ഷിച്ചത്. ഇപ്പോൾ കൗരവരെ മുഴുവൻ ഒറ്റയ്ക്ക് കൊല്ലുമെന്ന് ആണയിട്ടയാൾ കൂടി ധർമ്മജ്ഞനായി മാറി. ആഭിചാരക്രികളുടെ മന്ത്രങ്ങൾ ആവാഹിച്ചു വരുത്തുന്ന ഒരു രക്ഷോദേവതയെപ്പറ്റി കേട്ടിട്ടുണ്ട്. കൃത്യ ദ്രൗപദി കൃത്യയെപ്പോലെ ശാപത്തിന്റെ വിത്തുകൾ കയ്യിലും നാശത്തിന്റെ തീപ്പൊരികൾ കണ്ണിലുമായി നിൽക്കുകയാണെന്ന് തോന്നി. പിന്നെ ക്രോധം കത്തിയടങ്ങിയ ദ്രൗപദി മുഖം പൊത്തിക്കരഞ്ഞു. കൃഷ്ണനടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, കരയരുത്, ഞാൻ മുമ്പ് പറഞ്ഞ വാക്കുകൾ മറക്കരുത്. ശത്രുക്കൾ നശിച്ച് ഭർത്താക്കന്മാരോടൊപ്പം നീ ഐശ്വര്യത്തോടെ വാഴുന്നത് ഞാൻ മനസ്സിൽ കാണുന്നുണ്ട്. ദ്രൗപദി ആരെയും നോക്കാതെ ഉറച്ച കാൽവയ്പ്പുകളോട് തിരിച്ചു നടന്നു. ഭീമൻ ശത്രുക്കളുടെ ദാസ്യത്തിനു കൂടി തയ്യാറായിരിക്കുന്നു എന്ന് കരുതിയിരിക്കണം എന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പ്രതിജ്ഞ മറന്ന മഹാബലൻ എന്നെ നോക്കുന്ന സഹദേവന്റെ കണ്ണുകളിലും പകയുണ്ട്. സാത്യകയും ധൃഷ്ടദ്യുമ്നനും യുദ്ധമെടുത്തപ്പോൾ ഞാൻ ഭീരുവാകുന്നുവെന്ന് സംശയിക്കുകയാണോ? പ്രത്യേകിച്ചും ധൃഷ്ടദ്യുമ്നന് അങ്ങനെ തോന്നിയാൽ 5 പേർക്ക് കൂടി മകളെ കൊടുക്കുന്നത് ഉചിതമല്ലെന്ന് നിശ്ചയിച്ച ദ്രുപദ രാജാവിനോട് വാദിച്ചു ജയിച്ചത് ധൃഷ്ടദ്യുമ്നനായിരുന്നു. അർജുനനോളം ഒരുപക്ഷെ അർജുനനേക്കാൾ അഭികാമ്യൻ ഞാനാണെന്ന് കൂടി അയാളെന്ന് വാദിച്ചു. എന്നെ ആരാധിക്കുന്ന ധൃഷ്ടദ്യുമ്നനും തോന്നിയോ ഇപ്പോൾ ഞാൻ ഭീരുവാണെന്ന്? ഞാൻ നടന്നു നടന്ന് ആനപ്പന്തിയുടെ സമീപമെത്തി. അവിടെ പെട്ടെന്ന് ബഹളം പൊട്ടി പുറപ്പെട്ടു. മതമുളകിയ ഒരു കൊമ്പൻ കാഴ്ചങ്ങളെ ഇടാനെടുത്ത പാപ്പാനെ കുത്തി പലർത്തിയിരിക്കുന്നു. കോട്ടയുടെ കരിങ്ങൾക്കിട്ട് ഇടിച്ചു തീർക്കാൻ നോക്കുകയാണ്. നീണ്ട തോട്ടികളും കുന്നുകളുമായി ആളുകൾ അകന്നു മാറി നിൽക്കുന്നു. അടുത്തേക്ക് നടന്ന് എന്റെ മുമ്പിൽ പാപ്പാന്മാർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മതപ്പാടാണ്, അടുക്കരുതേ. അവന്റെ കയ്യിലെ കുന്തം വാങ്ങി നിലത്തുകുത്തി വായ്ത്തല മടക്കി തിരിച്ചുപിടിച്ച് ഞാൻ മുമ്പോട്ട് നടന്നു. ആന തിരിഞ്ഞപ്പോൾ അവന് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു, അടങ്ങ് അടങ്ങ്. തുമ്പി ചുരുട്ടിക്കൂട്ടി കൊമ്പ് രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിയ അവന്റെ മസ്തകത്തിന്റെ മധ്യത്തിലെ മർമ്മസ്ഥാനത്തേക്ക് ഞാൻ കുന്ത പറഞ്ഞു. പിഴച്ചില്ല. ചീറിക്കൊണ്ട് മുൻകാൽ മടക്കിയിരുന്ന ആനയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഭ്രാന്തനെ പോലെ പറഞ്ഞു, നിനക്ക് ദന്തയുദ്ധം വേണോ? ഭീമസേനൻ തയ്യാർ. ജന്തുക്കൾക്കും സഹജ അവബോധമുണ്ട്. മതജലത്തിന്റെ അരഭ്രാന്ത് മനുഷ്യന്റെ മുഴുഭ്രാന്തിന്റെ മുമ്പിൽ ഭയന്ന് ചിഹ്നം വിളിച്ചു. കൊമ്പുകൾക്കിടയിലൂടെ കടന്നു നിന്ന് മതകുംഭത്തിന്റെ മുകളിൽ മുഷ്ടി ചുരുട്ടിയിടിച്ച് ഞാൻ പിന്നെയും ചോദിച്ചു, നിനക്ക് യുദ്ധം വേണോ? അപ്പോൾ കാൽച്ചങ്ങലുകളുമായി പാപ്പന്മാർ അടുത്തെത്തി. ആന ശാന്തനായിരിക്കും. ശോഭമടങ്ങാത്ത ഞാൻ തിരിച്ചു നടന്നപ്പോൾ ആനപ്പന്തിയിലെ ബഹളം കെട്ട് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ധൃഷ്ടദ്യുമ്നനെ കണ്ടു, കൂടെ ദ്രൗപദി. അവർ വഴിക്കെന്റൊപ്പം എത്തി. ധൃഷ്ടദ്യുമ്നൻ ചോദിച്ചു, ആരോടായിരുന്നു രോഷം? ആനയോടല്ല തീർച്ച. ഞാൻ മിണ്ടിയില്ല. ദ്രൗപദി പറഞ്ഞു, രാവിലെ ജ്യേഷ്ഠനുമായി ദ്വന്ദ്വയുദ്ധത്തിന് നിൽക്കാത്തത് എന്തായാലും പുണ്യമായി. അവൾ എന്നെ നോക്കി മന്ദഹസിച്ചു. അപ്പോൾ മനുഷ്യനും ശാന്തനായി. കൃഷ്ണൻ തിരിച്ചെത്തുന്നതുവരെ ഞങ്ങൾ വീണ്ടും അസ്വസ്ഥരായി നടന്നു. പാളയത്തിലെ ഉത്സാഹം ആരും പറയാതെ തന്നെ കുറഞ്ഞു. പണിപ്പുരകൾ നിർമ്മാണവും സാവധാനത്തിലായി. മഹായുദ്ധത്തിന്റെ മണം പിടിച്ച് നടന്നിരുന്ന വിരാട സൈന്യത്തിലെ യുവാക്കളുടെ മുഖത്ത് മ്ലാനത കണ്ടു. പലരും എന്നോട് വന്ന് ചോദിച്ചുകൊണ്ടിരുന്നു, സന്ധിക്കാര്യം തീരുമാനമായോ? കൃഷ്ണൻ വരട്ടെ, എന്നിട്ട് നിശ്ചയിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നു. സംതൃപ്തനായ കൃഷ്ണൻ തിരിച്ചെത്തിയപ്പോൾ അർദ്ധരാജ്യത്തിന് ദുര്യോധനൻ സമ്മതിച്ചിരിക്കും എന്നാണ് ഞങ്ങൾ ഊഹിച്ചത്. വഴിക്ക് നിർത്തി ചോദിച്ചതിന് അയാൾ കൃത്യമായി ഒന്നും പറഞ്ഞില്ല. രാജ്യകാര്യങ്ങൾ സഭയിൽ വെച്ച് പറയേണ്ടതാണ് എന്ന് ഒഴിഞ്ഞുമാറി. സഭയിൽ വീണ്ടും ഒത്തുകൂടിയപ്പോൾ ദ്രുപദനും വിരാടനും വിരാടപുത്രൻ ഉത്തരനും വന്നു. സത്യകയുടെ 3 സേനാപതികളും പട തിരിച്ചു പോകുന്നുവെങ്കിൽ തീരുമാനം യുധിഷ്ഠിരൻ തന്നെ അറിയിക്കട്ടെ എന്ന് കരുതിയാണ് അവരെ കൂടി വിളിച്ചത്. കൃഷ്ണൻ ദൂതപുരോഹിതനെ പോലെ സഞ്ജയനെ പോലെ വളച്ചു നീട്ടാൻ നിന്നില്ല. അർദ്ധരാജ്യമല്ല, 5 ഗ്രാമമല്ല, 5 വീടല്ല, 1 വീട് ചോദിച്ചാൽ കൂടി തരാൻ തയ്യാറല്ല ദുര്യോധനൻ. പറഞ്ഞ വാക്കുകൾ കേൾക്കണോ?
സൂചി കുത്താനുള്ള സ്ഥലം കൂടി പാണ്ഡവർക്ക് കൊടുക്കാൻ ഭാവമില്ല. അമ്മ എന്തു പറഞ്ഞു? അമ്മ എല്ലാവരുടെ നാവിലുയർന്ന ചോദ്യം അതായിരുന്നു. അമ്മയെ കണ്ടപ്പോൾ എന്തു പറഞ്ഞു? അമ്മയുടെ വാക്കുകൾ കേൾക്കാനാണ് ഞാൻ ഇവിടെ ഈ സഭയിൽ എല്ലാവരോടും വന്നു ചേരാൻ ആവശ്യപ്പെട്ടത്. എന്റെ മക്കൾക്ക് രാജ്യം നഷ്ടപ്പെട്ടതും അവരുടെ വനവാസ ക്ലേശവും ഞാൻ വേണമെങ്കിൽ മറക്കും. അനാഥയെപ്പോലെ സ്നുഷ സഭയിൽ രക്തക്കറവരന്റെ ഒറ്റവസ്ത്രവുമായി നീറുനീറിൽ നിൽക്കേണ്ടി വന്നത് പക്ഷെ ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ മക്കൾക്കറിയില്ലെങ്കിൽ വിധുളയുടെ കഥ ഒന്ന് പറഞ്ഞുകൊടുക്കൂ. കൃഷ്ണൻ നിർത്തി ദ്രൗപതിയെ നോക്കി. ദ്രൗപതി അപ്പോൾ സന്തോഷം നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുകയായിരുന്നു. കൃഷ്ണൻ പിന്നെയും സ്വന്തം വാക്കുകളിൽ പറഞ്ഞു. യുദ്ധം ഭയന്നും വീട്ടിലൂടെ ഓടി ഒളിച്ച മകനെ വീണ്ടും പടക്കളത്തിലേക്ക് അയച്ച ഒരു ക്ഷത്രിയ സ്ത്രീയാണ് വിധുള. ഹേതുവും സാമർഥ്യവുമില്ലാത്ത സ്നേഹം കൊണ്ട് കഴുതപ്പെണ്ണിനെ പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞവളാണ് വിധുള. ഞങ്ങൾ അമ്മയെപ്പറ്റി ഓർത്ത് നിശബ്ദരായി. എല്ലാവരും ഇനി എന്താണ് യുധിഷ്ഠിരൻ പറയാൻ പോകുന്നതെന്നറിയാൻ വെമ്പൽ കൊണ്ടു. ഭീമാർജുനന്മാരുടെ പറയാൻ അമ്മ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. യുദ്ധം ജയിച്ച് ജ്യേഷ്ഠനെ രാജാവാക്കി അഭിഷേകം ചെയ്യണം. താങ്കളോട് മാത്രമായി പറയാൻ ഏൽപ്പിച്ച കാര്യം കൂടിയേ ഇനി ബാക്കിയുള്ളൂ. കൃഷ്ണൻ യുധിഷ്ഠിരനെ നോക്കി. താങ്കൾക്കായി അമ്മയുടെ വാക്കുകൾ ഇതായിരുന്നു. രാജ്യത്തെയും പ്രജകളെയും രക്ഷിക്കാൻ അറിയാത്ത രാജാക്കന്മാർക്ക് വിധിച്ചത് വീരസ്വർഗമല്ല, മഹാനരകം. യുധിഷ്ഠിരൻ വീണ്ടും ചിന്താമുക്തനായിരുന്നു. സാത്യകിയും ധൃഷ്ടദ്യുമ്നനും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ദ്രുപദരും വിരാടനും യുധിഷ്ഠിരനെ തന്നെ നോക്കിയിരുന്നു. പശ്ചാത്തലത്തിൽ ഒതുങ്ങി നിന്ന ദ്രൗപതി ഇളകിയപ്പോൾ കിലിങ്ങിയ പാദസരക്കിലക്കം മാത്രം നിറഞ്ഞ നിശബ്ദതയിൽ കേട്ടു. യുധിഷ്ഠിരൻ നെടുവീർപ്പോടെ ചോദിച്ചു, അഭിമന്യുവിന്റെ വിവാഹക്കാര്യം? കൃഷ്ണത കേട്ടതായി ഭാവിച്ചില്ല. നീണ്ടുനിന്ന് പിന്നെയും നിശബ്ദത. ക്ഷവനശിച്ച പോലെ കൃഷ്ണൻ ചോദിച്ചു, ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് താങ്കളുടെ തീരുമാനം? യുധിഷ്ഠിരൻ മുഖമുയർത്തി ഞങ്ങളെ നോക്കി. എന്നിട്ട് വളരെ ശാന്തതയോടെ ഒരു വാക്ക് മാത്രം പറഞ്ഞു, യുദ്ധം. വാസുദേവൻ നേരോടെ രണ്ടാമൂഴം എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിച്ചത്. എല്ലാ റേഡിയോ മനസ്സുകാര ശ്രോതാക്കൾക്കും നന്ദിയോടെ ആശംസകളോടെ RS രാജീവ്.

0: അമ്മൂനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ.
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിഡിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വില കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: കഴിഞ്ഞെത്തി ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കുട്ടിയം.

പരിപാടുന്നു. ആർപ്പ് വിളിക്കാം, ആഞ്ഞു പിടിക്കാം, നമുക്കിനി

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. മഴത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി, MS. തൃക്കരുവ പഞ്ചായത്തിൽ താൽക്കാലികമായി ഡ്രൈവറെ നിയമിക്കുന്നതിന് 15-ാം തീയതി രാവിലെ 11-ന് എഴുത്തു പരീക്ഷയും 17-ാം തീയതി അഭിമുഖവും നടക്കും. 7-ാം ക്ലാസ് പാസായ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അഭികാമ്യം. ഇരവിപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ജൂനിയർ ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:30 അഭിമുഖം നടക്കും. അശരണരായ വിധവകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്നവർക്ക് ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. www.schemes.wod.kerala.gov.in മുഖേന December 15 അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് തൊട്ടടുത്ത അംഗൻവാടികളുമായോ ICDS പ്രോജക്ട് ഓഫീസുമായോ ബന്ധപ്പെടാം. പട്ടത്താനം ഗവൺമെന്റ് SNDP UPSC ജൂനിയർ സംസ്കൃത ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10:00 അഭിമുഖം നടക്കും. കേരഫെഡിന്റെ വെളിച്ചെണ്ണയായ കേരയുടെ വില 1 ലിറ്റർ പാക്കറ്റിന് 375 രൂപയിൽ നിന്നും 332 രൂപയായി കുറച്ചു. 500 ml പാക്കറ്റിന് 189 രൂപയിൽ നിന്നും 167 രൂപയായും കുറച്ചിട്ടുണ്ട്. പൊതുവിപണിയിൽ നാളികേര വില കുറഞ്ഞതിനെ തുടർന്നാണ് കേരഫെഡ് വില കുറച്ചത്. കേരയുടെ പേരിനോട് സാദൃശ്യമുള്ള ഒട്ടേറെ വ്യാജ ബ്രാൻഡുകൾ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും ഇത്തരം ബ്രാൻഡുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും കേരഫെഡ് MD അറിയിച്ചു. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കൊല്ലം ജില്ലാ ഓഫീസിൽ അംഗത്വം നേടി 1 വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശികയില്ലാതെ അംശാദായം അടച്ചു വരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2026-27 അധ്യയന വർഷത്തിൽ LKG, 1-ാം ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം ലഭിക്കുന്നതിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 20-ാം തീയതി വരെ ദീർഘിപ്പിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും അനുബന്ധ രേഖകളും സ്കൂൾ മേലധികാരികളുടെ സാക്ഷ്യപത്രം സഹിതം ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-2749-847. പൊതുവിദ്യാഭ്യാസ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഫിസിക്സ് തസ്തിക മാറ്റം മുഖേന. കാറ്റഗറി നമ്പർ 576/2022 തസ്തികയുടെ റാങ്ക് പട്ടിക റദ്ദായി. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മളിപ്പോ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണം, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് ഡി ബി എം മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് ഡി ബി എം 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: ideal. Ideal.
1: Ideal is spelled as I D E A L.
2: And it means one, an idea or principle that seems perfect to you and that you want to achieve. Two, a perfect example of a person or thing. മലയാളത്തിൽ ആദർശപരമായ, മാതൃകാപരമായ, ആദർശാത്മകമായ, അനുയോജ്യമായ എന്നൊക്കെ അർത്ഥം.
1: താങ്ക് യു ഓൾ.
3: റേഡിയോ ബിൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുവിൽ പോയാലോ?
2: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ. ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
3: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കോട്ടയം ലുലു ഡെയിലി.
4: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കോട്ടയം.

0: തമിഴ്നാട് റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടുപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: കായൽ പണിക്കാണോ കടൽ മീനുകൾക്കാണോ ഡിമാൻഡ് കൂടുതൽ? മീനാണ് കൂടുതൽ, വില കൂടുതലാണല്ലോ ആൾക്കാർ
2: മേടിക്കുന്നത്. കായലും
1: തണുത്ത
2: മീനാണ്.
1: ഇനിയിപ്പോ ഈ പണിക്കുറവായതുകൊണ്ട് തിരിച്ച് കൽപ്പണി പോകാനുള്ള വല്ല പ്ലാൻ വല്ലതും ഉണ്ടോ?
2: തീരുമാനിച്ചിട്ടില്ല.
1: ഒരു ശരാശരി ഒരു ദിവസം എന്ത് എത്ര കിട്ടിയാ നമുക്ക് കടമൊക്കെ തീർന്ന്?
2: അത്യാവശ്യം കൂലി കിട്ടണം. അതിന്റെ കൂലി കിട്ടിയാല്
1: എണ്ണവും
2: എണ്ണ കാശും എല്ലാം കഴിഞ്ഞ് അതിന്റെ കിട്ടിയാലേ നമുക്ക് ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോ അത് കിട്ടണം. ഒരു മാർഗ്ഗമില്ല, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ്. കടലോ കായലോ ഒക്കെ കനിയണം, എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളാണ്.
1: ഇപ്പൊ സീസൺ ടൈം അല്ലേ?
2: സീസൺ സമയമാണ്, പക്ഷെ ഒന്നുമില്ല.
1: കാലാവസ്ഥയുടെയാണോ
2: ഇവിടെ ഈ കായലിൽ ചങ്കിന്റെ പ്രശ്നം? കായലിലെ മീൻ
1: മീൻ
2: കടകളെന്ന് പറഞ്ഞാൽ തെളിഞ്ഞു കിടക്കുന്നു, ഒരു മീനും ഇല്ല.
1: ഈ നിങ്ങളുടെ ഈ ഏരിയയില് ഇതുണ്ടോ മീൻ വിൽക്കാനുള്ള ഹാർബർ? അങ്ങനെ
2: ഹാർബർ ഇല്ല, പക്ഷെ ലേലം വിളിക്കുന്നുണ്ട് ഇവിടെ കുറച്ചപ്പുറം കുളുത്തുമ്പടന്ന് പറഞ്ഞ സ്ഥലത്ത്.
1: അവിടെ ലേലഷെഡ് ഉണ്ടോ?
2: ലേലഷെഡ് ഇല്ല, കടപ്പുറത്ത് വെച്ച് തന്നെ ലേലം വിളിക്കും.
1: ഓ അങ്ങനെ
2: മരം തള്ളുന്ന മീനെല്ലാം.
1: ഓ അങ്ങനെ.
2: അത് അവിടുത്തെ അവിടെയാണ് ഈ മീനെല്ലാം കൊണ്ട്
1: വിളിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പോയെടുക്കും?
2: അവിടെ പോയിടും.
1: അവിടെ പോയി എടുത്ത് കൊണ്ടുവരും.
2: അവിടെ പോയി എടുക്കും. വാടി പോവും, നീന്താറ
1: പോവും,
2: ശക്തി നിറ പോവും, അഞ്ചെങ്കിലും പോവും.
1: പോയി എടുക്കാൻ എടുത്തിട്ട് വരും. അഞ്ചെങ്കിലും ഒക്കെ എടുത്തിട്ട് വല്ല മുതലാവും. വെല്ലം കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ഈ ലേലം വിളിക്കുന്ന സ്ഥലത്ത് പുറത്തു നിന്ന് ആൾക്കാർ വന്ന് മീനൊക്കെ
2: എടുക്കാന്നുണ്ട്
1: ആൾക്കാർ. ഇപ്പൊ ഈ റോഡിന്റെ ഒക്കെ പ്രശ്നം കാരണമൊക്കെ ആൾക്കാർ വരാൻ ബുദ്ധിമുട്ടുണ്ട്.
2: കുറെ കച്ചവടക്കാർ
1: വരുന്നില്ല,
2: അതുകൊണ്ട് മീൻ വില കുറച്ച് കിടപെട്ടു. അത് ഞങ്ങൾക്ക് കൊണ്ടുപോയി ആരും വയ്ക്കാതെ നടക്കുന്നു.
1: വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടന്റെ?
2: എനിക്ക് ഞാനും എന്റെ അമ്മയും മാത്രമാണ്. ഭാര്യയും കൊച്ചും ഇവിടെ മലപ്പുറം.
1: കൊല്ലക്കാരനാണ്.
2: ആ കൊല്ലക്കാരൻ.
1: ഭാര്യയുടെ വീട് മലപ്പുറം.
2: മലപ്പുറം.
1: അപ്പൊ അവിടെ
2: ആദ്യം പറഞ്ഞു
1: കല്യാണം കഴിച്ചത് ഇവിടെ വന്നു.
2: ടീച്ചർ
1: ഇവിടെ ഇവിടത്തെ രീതികളൊക്കെ ഇനിയിപ്പോ മോശം. അടുത്ത എന്തുവാണ് അടുത്ത പ്ലാൻ? എന്തുവാണ്
2: മോശമാണെ? അങ്ങോട്ട് തന്നെ പോവാം. അവിടെ കൽപ്പണി എന്തെങ്കിലും
1: ചെയ്ത് ജീവിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഗവൺമെന്റ് സബ്സിഡി അങ്ങനെ എന്തെങ്കിലും
2: കിട്ടും? നമ്മള് ചോദിച്ചിട്ടില്ല, പോയിട്ടില്ല. ഇനിയിപ്പോ അതിനൊക്കെ എന്തെങ്കിലും ശ്രമിക്കണം.
1: ശ്രമിക്കണം. അപ്പൊ എന്താണ് നമുക്ക് പ്രഷറോട് പറയാനുള്ളത്? എന്തുകൊണ്ട്
2: പ്രഷറോട് പറയാൻ? ഇപ്പൊ ഞങ്ങൾ ആ പാട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, അത്രേ ഉള്ളു പറയാൻ. കായലില്ലാതെ കായലിൽ നിന്നും ഒന്നും കിട്ടാനില്ല, കടലിൽ നിന്നും കിട്ടാൻ മാർഗമില്ല. ഇപ്പൊ കടൽപ്പണിക്കാരായാലും കാൽപ്പണിക്കാരായാലും അതുകൊണ്ട് ജീവിക്കുന്ന കച്ചവടക്കാരായാലും എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ്.
3: മദ്രസ തെരേസ നഗർ ആശ്രമം തോപ്പ് താന്നില് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 45 വർഷം കൊണ്ട് കടൽപ്പണിയാണ്. എനിക്ക് 68 വയസ്സായി. ഞാൻ അന്ന് മുതലേ ഈ കടൽപ്പണി ചെയ്യുന്നത്. ഞാൻ ഫിഷർമാനാണ്. പക്ഷെ നമുക്ക് ഈ മത്സ്യങ്ങള് പിടിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ മത്സ്യങ്ങളില്ല, കട്ടമറിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഫിഷറീസിന്നോ ഓഫീസറോ ആരും വന്ന് നമ്മളെ ഒന്നും തിരക്കുന്ന ഒരു കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മരം പോലും നമുക്ക് തന്നിട്ടില്ല. 300 രൂപ അടയ്ക്കുന്നുണ്ട്, മരത്തിന് 180 രൂപ അടയ്ക്കുന്നുണ്ട്. ഒരു വലവും നമുക്കൊരു വലയോ മരമോ തന്നിട്ടില്ല. അങ്ങനൊരു ഇതിലൂടെ നമുക്ക് സർക്കാരിന് ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം കൊണ്ട് ജീവിക്കാണ് സർക്കാരിനെ വിഘത അടച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
1: അൽഫോൺസ് എത്ര ദൂരം വരെ കട്ടമരത്തിൽ പോകും?
3: ഞാൻ ഈ തുഴഞ്ഞു പോകുന്ന വ്യക്തിയാണ്. ഇഞ്ചിനി പോകുന്നതല്ല, തുഴഞ്ഞു പോകുന്ന വ്യക്തിയാണ് ഞാൻ. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ആണ് കൂട്ടുമ്പം ഏകദേശം ഒരു നമ്മളെ ഒരു 14 കിലോമീറ്റർ വരെ പോകും.
1: തുഴഞ്ഞു
3: തുഴഞ്ഞു
1: പേരുണ്ട് കൂടെ?
3: ഒറ്റയ്ക്ക്
1: ഒറ്റയ്ക്ക് 14 കിലോമീറ്റർ പോകും.
3: പോകും, പോയി തിരിച്ചു വരും. അങ്ങനെ വരുന്ന വ്യക്തിയാണ്. ഇഞ്ചിനും പോലില്ലാത്ത ഒരു വ്യക്തിയാണ്. നമ്മളീ ഒരു മുളയ്ക്കകത്താണ് പോകുന്നത്. ഒരു മുളയും ഒരു കട്ടമരം. അതുപോലെ സഹായിക്ക ഒരു സർക്കാർ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ.
1: ഇല്ല, എന്തൊക്കെ രീതിയാണ് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ രീതികളാണ് മത്സ്യബന്ധനത്തിൽ ചെയ്യുന്നതെന്നൊന്ന് പറയാം.
3: എന്റെ ഭാര്യ കച്ചവടക്കാരിയാ, മത്സ്യബന്ധനത്തിന് പോകുന്ന അനുബന്ധ തൊഴിലാളി. മീൻ കൊണ്ടുപോയി, ഞാൻ പിടിക്കുന്ന മീൻ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മോനുണ്ട്, മന്ദബുദ്ധി ഒരു മോൻ, രണ്ടാമത്തൊരു മോനുണ്ട്, കുഴപ്പമില്ല.
1: അപ്പൊ
3: അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സഹായമില്ലാത്ത ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: എന്തൊക്കെ മീനുകളാണ് കിട്ടുന്നത് നമുക്ക്?
3: നമ്മളെ വലയിൽ പോയാൽ ഒന്നെങ്കിൽ നെത്തോലി, അല്ലെങ്കിൽ മറ്റേ വല കൊണ്ട് പോയാൽ ചിലപ്പോ അയില. ഇപ്പൊ അയിലൊന്നും ഇല്ല. അപ്പൊ അല്ലെങ്കിൽ പാര, വേയ, വെള്ള, കണ്ണി ഇങ്ങനെയുള്ള മീനാണ് കിട്ടുന്നത്. അപ്പൊ ആ മത്സ്യങ്ങൾ ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ പണിയില്ല നിൽക്കുകയാണ്. ഈ നെത്തോലിയുടെ പണിക്കാണ് ഇപ്പൊ പോകുന്നത്. അത് കിട്ടിയിട്ട് ഫലമില്ല.
1: ഇത് എവിടെയാ കൊണ്ട് വിൽക്കുന്നത്? എവിടെയാ
3: അത് കൊണ്ടുവന്നാ മേടിക്കാനോ ആളില്ല, അല്ലെ കൊണ്ടുപോയി ഉണക്കണം, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കി കുറച്ച് കൊണ്ടുപോയി ഇട്ടുകൊണ്ട് വരും. അങ്ങനെയാണ് നമ്മൾ
1: ജീവിക്കുന്നത്.
3: അല്ല വേറെ ഈ മരത്തിലെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്.
1: എത്ര കാലമായി ഇതിനകത്ത്?
3: 45 വർഷം. 58 വയസ്സുണ്ട്. 58 വർഷം കൊണ്ട് ഇതാണ് ചെയ്യുന്നത്.
1: കട്ടമരത്തിൽ?
3: ആ കട്ടമര. ഈ വേറെ തൊഴിലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഈ കട്ടമരത്തിലാണ് അന്ന് പോലെ ചെയ്യുന്നത്. എന്റെ പഠിത്തം എന്ന് പറയുന്നത് 4ാം ക്ലാസ് പഠിത്തേ
1: ഉള്ളു.
3: പഠിത്തം തീർന്ന് ഇറങ്ങിയാണ് കടലിൽ.
1: ഈ ഭാര്യ മത്സ്യം കൊണ്ട് വിൽക്കുമെന്ന്
3: പറഞ്ഞല്ലോ,
1: അതെങ്ങനെയുണ്ട്?
3: നമ്മള് കൊണ്ട് കൊടുത്തോണ്ട് വരുമ്പോഴത്തേനെ അവര് കൊണ്ടുപോയി വിറ്റ് എല്ലാം കൊണ്ട് തരും. അപ്പം അത് നമ്മൾ ഇവിടെ രണ്ടു പേര് സഹായിക്കാൻ കാണും. അവർക്ക് കൊടുക്കണം, തള്ളി വിടുന്ന ഒരാളുണ്ടല്ലോ അയാൾക്ക് കൊടുക്കണം. 1000 രൂപ നമുക്ക് 500 രൂപ പോലും വീട്ടിൽ ചെല്ലത്തില്ല.
1: കൊള്ളത്തില്ല.
3: ഈ ആളെല്ലാം കൊടുത്തിട്ട് 500 രൂപ നമുക്ക് വീട്ടിൽ
1: വില കുറവാണെങ്കിൽ അതുമില്ല.
3: അതുമില്ല.
1: പിന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇതല്ലാതെ?
3: ഈ കട്ടമരല്ലേ ചെയ്യാറില്ല. പിന്നെ വല്ലപ്പോഴും ഈ വാടി വള്ളത്തിൽ പോകും.
1: വള്ളത്തിൽ
3: ആദ്യം ഇങ്ങനെ നമ്മള് ആരെങ്കിലും വള്ളത്തിൽ തന്നെ
1: കയറും.
3: അവര് തരുന്ന എന്തെല്ലാം ചേറി വല്ല ചേറ് കിട്ടുന്ന മേടിച്ചിട്ട് വരിക
1: പോവുക.
3: അവര് എന്തായാലും നിശ്ചയം പിടിച്ചാൽ പോലും നമുക്കൊന്നും
1: തരുത്തൊന്നും
3: കറക്റ്റായിട്ട് കയറിയെങ്കിലും അത് നമുക്ക്
1: കിട്ടത്തുള്ളൂ.
3: അല്ലെങ്കിൽ നമുക്ക്
1: കിട്ടത്തില്ല.
3: അവര് വർഷമാകുമ്പോ അവര് മേടിച്ചിടും. നമുക്കത്
1: കിട്ടത്തില്ല.
3: ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകാൻ പറയാം, ആ നിങ്ങൾ ഇറങ്ങി പോയില്ല,
1: പോയത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് പറയാം. ഇവിടെ ഇല്ല, അവിടെ ഇല്ലാത്തൊരവസ്ഥ.
3: നമ്മളെ ആ ജോലി ചെയ്ത അതിന്റെ പേരിലാണ് ഈ കട്ടമരം കൊണ്ടുള്ള ഒരു വ്യക്തിയാണ്. കട്ടമരം കാണിച്ചിരുന്ന അടുത്ത് തന്നെ ഇരിക്കുന്നു. ഈ മുളയ്ക്കകത്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരു ഇഞ്ചിൻ പോലും ഈ സർക്കാർ തരുന്നുണ്ടല്ല. എന്നാ നമ്മളെ ഇന്ന് മേടിക്കുന്നത് വർഷം ഒരു 300, ഈ മരത്തിന് അടയ്ക്കുന്നത് 180. ഇൻസുറേക്കാൻ മരം കട്ടമര
1: കട്ടമര.
3: എന്നാ ഈ മരത്തിനകത്തിന് പറ്റിയാൽ പോലും അവര് ഒന്നും തരത്തില്ല. അവര് ചോദിക്കുന്നത് നിങ്ങൾ അടച്ചിട്ടാ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ടെന്ന്. എന്നാ ഇവര് മരത്തിന് 180 രൂപ മേടിക്കുന്ന ഇൻഷുർ ചെയ്ത മരത്തിന് ഇതുപോലും അവര് തരുന്നില്ല. അപ്പൊ ഇവര് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത് നമ്മളെ ഇത്ര മേടിക്കുന്നത്? 100 രൂപ അടച്ചുകൊണ്ടിരുന്ന വർഷത്തിൽ 100 രൂപ അടച്ചുകൊണ്ടിരുന്ന ഇപ്പൊ 300 രൂപ ആക്കി വെച്ചിരിക്കുന്നത്. 300 മരത്തിന് 60 രൂപ അടച്ചുകൊണ്ടിരുന്ന ഇപ്പൊ 180 രൂപ വെച്ച് മേടിക്കാം. അപ്പൊ അത് അന്നാ അവര് ഇത് മേടിക്കുമ്പോ അന്നെയാണ് നമ്മളെ മരത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയി. അതെന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുമ്പോ അവർ തരണ്ടേ? ഇന്ന് വരെ വന്നിട്ടില്ല, തിരിഞ്ഞു
1: നോക്കത്തുള്ളൂ.
3: നമ്മളെന്താ പറയാൻ പറ്റും?
1: സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നത് താന്നിയില് അൽഫോൺസ് ചേട്ടന്റെ കട്ടമരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ കട്ടമരം എങ്ങനെയാണ് ജീവിതോപാധിയായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് കട്ടമരത്തിൽ ഉള്ളത്, എങ്ങനെയാണ് ഒരു ദിവസം ചേട്ടൻ ജോലിക്ക് പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. അപ്പൊ ഇതെന്തുവാണ് ചേട്ടൻ?
3: ഇതാണ് എഞ്ചിൻ ഇല്ലാത്ത ഒരു സാധനമാണ്. ഈ സാധനം ഉണ്ടെങ്കിലേ നമുക്ക്.
1: ഇതാണ് നിങ്ങൾ എഞ്ചിൻ? എഞ്ചിൻ. ഓക്കെ.
3: ഇത് ഉണ്ടെങ്കിലേ നമുക്ക്.
1: ഇതിനെന്താ പേര് പറയുന്നത്?
3: ഇതാണ് നമ്മള് ഈ തുഴ
1: എന്ന് പറയുന്നത്. അതായത് വള്ളത്തിൽ പോകുന്ന പങ്കായം എന്ന് പറയുന്ന ഇതെന്തുവാണ്?
3: ഇതാണ് നെത്തൂരി പിടിക്കുന്ന
1: വല.
3: അച്ച വല.
1: വേറെ എന്തൊക്കെ വല ഉണ്ട്?
3: വേറെ പിന്നെ അയിലെ പിടിക്കുന്ന വലയുണ്ട്, പിന്നെ ചാളയെ പിടിക്കുന്ന വലയുണ്ട്.
1: ഓക്കെ.
3: അപ്പൊ ഇതുകൊണ്ട് നമ്മള് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: അപ്പൊ ഇത് എങ്ങനെയാണ്?
3: ഇത് കട്ടമരമാണ്.
1: രാവിലെ ഇത് ഇവിടെ ഇറക്കും.
3: 4 മണി 3 മണിക്കൊന്ന് ഇറക്കും. തുഴഞ്ഞു പോകണം. പോയി എന്തായാലും കിട്ടിയാ നമുക്ക്
1: കിട്ടും. എത്ര കിലോമീറ്റർ പോകുന്ന പറഞ്ഞു?
3: പറഞ്ഞല്ലേ,
1: 14 കിലോമീറ്റർ.
3: ഇവിടുന്ന് കൊല്ലത്ത് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ?
1: 14 കിലോമീറ്റർ. തുഴയിൽ തുഴഞ്ഞു
3: ഒരു തുഴയ്ക്കകത്ത് പോകും.
1: പ്രേക്ഷകരത് കണ്ടല്ലോ, ഈ ഒരു സാധനത്തിലാണ് പുള്ളി തുഴഞ്ഞ് 14 കിലോമീറ്റർ ഒരു മീൻപിടുത്തത്തിന് അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്.
3: അപ്പൊ
1: എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഈ തിരയൊക്കെ അടിക്കുമ്പോ വീഴുവോ?
3: ഇതിന് തിര അടിക്കുമ്പോഴത്തേനെ നമുക്ക് പോകാൻ പറ്റത്തില്ല.
1: പോകാൻ പറ്റത്തില്ല.
3: തിര വന്നാ പിന്നെ തള്ളത്തില്ല.
1: എന്നാലും ചെറിയ തിര വരുമ്പോഴത്തേക്ക് വീഴാനുള്ള അവസരങ്ങളുണ്ടോ? വീണിട്ടുണ്ടോ? ഇതിനു മുമ്പ്
3: വീഴും പൊട്ടും. ആള് പോവും.
1: ചേട്ടൻ്റെ എന്തെങ്കിലും വീണിട്ടുണ്ടോ?
3: എനിക്ക്
1: പറ്റിയിട്ടുണ്ട്. ഇതിപ്പം എത്രാമത്തെ ഘട്ടം വരെ ആയത്?
3: ഇതിനകത്ത് ഇപ്പൊ എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കി ഇത് ഞാൻ എനിക്ക് തോന്നുന്നു
1: 7-8 9 മരം ഇതേപോലെ നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകും.
3: ഇത് പൊട്ടിത്തീർന്ന വെള്ളം കയറും.
1: ഓ, ഇത് പൊട്ടിയ വെള്ളം.
3: ഇത് ഉള്ളിനകത്ത് വെള്ളം കയറി ഉള്ളിൽ പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താരും
1: കാണത്തില്ല.
3: ഇതിനകത്ത് വെള്ളം കയറി അപ്പോഴാണ് ഈ മരണം.
1: അപ്പൊ പിന്നെ നീന്തി വരണം.
3: ജാക്കറ്റ് പോലും അവര് പറഞ്ഞു ജാക്കറ്റ് എടുത്താലെന്ന് പറഞ്ഞു. എന്നിട്ട് ജാക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് ഫിഷറസിൽ വന്ന് പള്ളി വന്നിട്ട് ഫിഷറസ് ഓഫീസറിലും വന്ന് കമ്മിറ്റി കൂടിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ടോർച്ചും നിങ്ങൾക്ക് ജാക്കറ്റ് ഇല്ല
1: തരുമെന്ന് പറഞ്ഞു.
3: പക്ഷേ ഇതുവരെ ഒന്നും
1: കിട്ടിയിട്ടില്ല. സേഫ്റ്റി ജാക്കറ്റ്
3: കമ്മിറ്റിക്ക് ഞാൻ
1: പോയത് ഒരു വ്യക്തിയാണ്. എത്ര വർഷമായി പറഞ്ഞിട്ട്?
3: ഇതിപ്പോ ഒരു 4-5
1: മാസം മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. അതൊന്നും കിട്ടിയിട്ടില്ല. അതുണ്ടായിരുന്നു കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് പോവാം.
3: നമുക്ക് അഥവാ ഇതിനകത്ത് പോയി ആരും ഇല്ലെങ്കിൽ പോയി അടുത്ത് ആരും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണിക്കൂറെങ്കിലും പൊങ്ങി കിടന്നൂടെ.
1: അതെ, പൊങ്ങി കിടക്കാം.
3: പക്ഷെ അതുപോലും ഈ സംവിധാനം അവർ ചെയ്തു തരുന്നില്ല.
1: ഇതിപ്പോ എത്ര നമ്മളിപ്പോ പോയാല് ഒരു ദിവസം പോയി പറഞ്ഞാൽ എന്തൊക്കെ മീനുകളാണ് കിട്ടാൻ സാധ്യതയുള്ളത്?
3: നമ്മൾ ഒരു വല കൊണ്ട്
1: പോകത്തുള്ളൂ.
3: അതിനകത്ത് വേറെ വല കൊണ്ടുപോകാൻ
1: പറ്റത്തില്ല.
3: ഒരാളും ഈ വലയായിട്ടിരിക്കുമ്പോ നമ്മൾ ഈ വേറെ അപ്പൊ ഇത് നത്തോലി കൊണ്ടുപോകാണെങ്കിൽ ഒരാളും ഇതായിട്ട്
1: പോകാൻ പറ്റത്തുള്ളൂ.
3: വേറെ വല കൊണ്ടുപോകാൻ
1: പറ്റത്തില്ല.
3: അപ്പൊ ഈ പണി ഇല്ലെങ്കിൽ വേറൊരു വലയും വെച്ചോണ്ട് നമ്മളെ രാമാവൊരു വല പോകും. അല്ല, 2-3 വല വള്ളമല്ലേ നമുക്ക് നട്ടമല. അപ്പൊ അതുകൊണ്ട് ഒരു വല ഒരാളെ പോകാൻ പറ്റത്തില്ല.
1: ഇതിനകത്ത് കയറിയിരുന്ന് എങ്ങനെ തുഴയുന്നൊന്ന് കയറി നിന്നൊന്ന് കാണിച്ച
3: കാണണ്ട. നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കുന്നു. ഇതാണ് ഇതാണ് നമ്മളാ തള്ളി ഈ മരത്തൊട്ട
1: ഇങ്ങനെ തുഴയും.
3: ഇങ്ങനെ തുഴഞ്ഞോണ്ട്
1: ഇങ്ങനെ തുഴഞ്ഞു പോകണം. 14 കിലോമീറ്റർ ഇത് തുഴയണം.
3: ഈ ഒരു തുഴയാണ് നമ്മൾ പോകുന്നതും വരുന്നതും. അവിടം വരെ പോവുകയും ചെയ്യണം, തിരിച്ചു
1: പോകുന്നു.
3: അല്ലാതെ നമുക്കൊരു സേഫ്റ്റി ഇല്ല.
1: സേഫ്റ്റി ഇല്ല.
3: ഇതിനകത്ത് നിന്ന് വെള്ളം കയറി പോയാൽ നമ്മൾ അവിടെ താന്ന് പോയാൽ അടുത്ത ആളില്ലെങ്കിൽ
1: നശിച്ചു.
3: ഇത് പൊട്ടി ഇത് പ്ലൈവറാണ്.
1: പ്ലൈവറാണ്
3: ഇത്. ഇതിനകത്ത് കൂട്ട വീണ
1: വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ താന്നു
3: അടിയാണെങ്കിൽ പൊങ്ങി കിടക്കും.
1: പൊങ്ങി കിടക്കും.
3: ഇത് വെള്ളം കയറി അപ്പോഴാണ്.
1: ഇതിന് എന്ത് വില വരുന്നുണ്ട്? ഇതിന്
3: 43
1: 43 ഇതിന് മാത്രം.
3: ഇതിന് മാത്രം.
1: വലയ്ക്ക് വേറെ
3: വേറെ
1: മേടിക്കണം. അപ്പൊ എല്ലാം കൂടി ഒരു
3: മരം മേടിക്കണമെങ്കിൽ
1: 40 രൂപ വില വേറെ മേടിക്കണം. എല്ലാം കൂടി
3: 100,000 രൂപ
1: ഉണ്ട്. എന്നിട്ട് അതിനുള്ള മുതലായിട്ടുണ്ട് ഇതുവരെ. വീട്ടിലെ ചെലവ് നടന്നു പോകുന്നു. അല്ല, സമ്പാദ്യം എന്ന് പറയാൻ ഒന്നുമില്ല. ഒന്നുമില്ല. വേറെ എന്തെങ്കിലും തൊഴിലിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇതല്ല വേറെ ഏതെങ്കിലും തൊഴിലിലേക്ക് പോകാനായിട്ട്?
3: വേറെ നമ്മൾ പലപ്പോഴും പല പല കൽപ്പണിക്കെങ്കിലും വിളിച്ച എവിടെയെങ്കിലും പോയി നമുക്ക് ജീവിക്കാം. പല എന്റെ കിട്ടുമല്ലോ. അത് കൽപ്പണിയില്ല.
1: കൽപ്പണിയില്ല.
3: അപ്പൊ അങ്ങനെ നമ്മളെന്തായി കൽപ്പണിക്കാർക്കും കൽപ്പണിയില്ല.
1: കൽപ്പണിയില്ല. മൊത്തത്തിൽ പ്രതിസന്ധി. എല്ലായിടത്തും പ്രതിസന്ധിയാണ്.
3: അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മള് ഇതന്നെ വില 100-200 കിട്ടിയല്ലേ. 100 നമ്മളെടുക്കും. 200 പിടിച്ചെടുക്കാൻ പറഞ്ഞുണ്ട്. എന്നിട്ട് ചെയ്ത് 200 കൊടുത്താലും പോട്ട് ഒരു പാല്
1: മേടിക്കുക. മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് നമ്മള് നിൽക്കുന്ന സ്ഥലം ഇരയിപുരം താന്നി മേഖലയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കടൽ, ഒരു സൈഡ് കായലാണ്. ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്, അതായത് ചെറിയൊരു തീരമാണ് ഇവർക്ക് ഉള്ളത്. അവിടെയാണ് വീടും ഒക്കെ ഉള്ളത്, റോഡും ഒക്കെ ഉള്ള ആ ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ രണ്ടു തരം മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. കായൽ മത്സ്യബന്ധനത്തിലും കടൽ മത്സ്യബന്ധനത്തിലും പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കടൽ മത്സ്യബന്ധനത്തിൽ പോകുന്നവരുടെ മത്സ്യയാനമാണിത്. കട്ടമരം എന്ന് പറയും, ഫൈബർ മെയ്ഡാണ്. അപ്പൊ ഇതിലാണ് ഇവര് ഏകദേശം 14 കിലോമീറ്ററോളമൊക്കെ ഉള്ളിൽ തുഴഞ്ഞു പോയിട്ടൊക്കെയാണ് ഇവര് മത്സ്യബന്ധനം ചെയ്യുന്നത്. ഏറെക്കുറെ ഭാഗ്യം തന്നെയാണ്. മറ്റ് മേഖലകളിലുള്ള മത്സ്യബന്ധനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഭാഗ്യം വേണം. കാരണം ഒരു തുഴയെ മാത്രം വെച്ച് തുഴഞ്ഞിട്ടാണ് ഇവര് അത്രയും ദൂരം പോകുന്നത്. 14 കിലോമീറ്റർ തിരിച്ചു പോകുന്നതല്ല, 28 കിലോമീറ്ററോളം പോയാൽ മാത്രമേ ഇവർക്ക് അന്നന്നുള്ള അന്നത്തിനുള്ള വകകൾ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഇവരുടെ പണി സ്വന്തമായിട്ട് മേലപ്പെട്ട വലയും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യം താഴെ ഇറങ്ങി നിന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. എങ്കിലും ഈ തിരയുടെ ഭയങ്കര ശക്തമായിട്ടുള്ള പ്രശ്നം കാരണം എനിക്കിവിടെ ഇരുന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 കിലോമീറ്റർ പോകുക എന്നുള്ള ഇവരുടെ ഒരു ആരോഗ്യം, അതാണ് നമ്മൾ മേടിക്കണം. മറ്റേ വെള്ളം മറ്റതൊക്കെ എഞ്ചിനും അതുപോലെ മെഷീനൊക്കെ കൊണ്ടിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷേ ഇവർ തുഴഞ്ഞു തന്നെയാണ് പോകുന്നത്. ഇവിടെ ആരോഗ്യം, അതുപോലെ ഇവരുടെ മനസ്സ്, ഇവരുടെ കരുത്ത് ഇതെല്ലാം നമ്മളൊന്ന് കരുതേണ്ടതാണ്. ഇവർ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വില നിർണയം നമ്മൾ ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്യരുത്, കാരണം അത്രയും കഷ്ടപ്പെടാണ്. നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രേക്ഷകരിലോട്ട് ഇത് അറിയിച്ചു തരുന്നത്. അപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ അവരോടൊന്ന് പെരുമാറണം. കാരണം എന്തൊരു പ്രശ്നം വന്നാലും മത്സ്യത്തൊഴിലാളികളാണ്, പ്രത്യേകിച്ച് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളാണ് പ്രളയത്തിലും എല്ലാം വന്നത്. അപ്പം അവരോട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുക. ആരും മോശം ചെയ്തതെന്നല്ല, ഇനിയും കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ നല്ലൊരു സുഹൃത്തുക്കളായിട്ടൊക്കെ കാണുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾ അധികൃതർ ഈ കാണുന്ന പ്രേക്ഷകളുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. കാരണം എല്ലാം ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ ചെയ്യുക. അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഒരു സഹോദരന് ഒരു മാനസിക വൈകല്യമുള്ളൊരു മോനുള്ളതായിട്ടും പറയുന്നുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് അവർ നമുക്ക് വേണ്ടി മത്സ്യങ്ങൾ കൊടുക്കുന്നത്. കുറച്ച് ദിവസം നമ്മൾ മത്സ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും, നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ഇറച്ചിയിലോ മാംസത്തിലോ ഒക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഏറ്റവും നല്ലൊരു ആഹാരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൊല്ല ഏരിയയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല മത്സ്യം കിട്ടുന്നത്. അതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു സ്ഥലത്ത് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞു, നന്ദി നമസ്കാരം പറഞ്ഞു.
0: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. റേഡിയോ പെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
4: ഇങ്ങെത്തി, ഇനിയിപ്പോ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളിലും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
5: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ. ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം. അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

0: പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. മഴയത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ രാഗങ്ങളും രാഗമാലിക ഉപാംഗ ഭാഷാംഗ രാഗങ്ങളും ശ്രുതിയുടെ പ്രാധാന്യം ഇവയെല്ലാമാണ് ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി രാഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. എന്താണ് രാഗം? കാതിന് ഇമ്പം പകരും വിധം സ്വരങ്ങളെ വിവിധ രീതിയിൽ കൂട്ടിച്ചേർക്കുന്നതിനെ പൊതുവെ രാഗമെന്ന് പറയാം. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് രാഗത്തിലേക്ക് മടങ്ങി വരാം. രാഗത്തെ കുറിച്ച് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വരവർണ്ണങ്ങളാൽ അലങ്കൃതമാക്കി മനുഷ്യ ഹൃദയത്തെ ആനന്ദിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള ധ്വനിവിശേഷങ്ങളുടെ സമ്മേളനമാണ് രാഗം. മനുഷ്യന്റെ വിവിധ തരം വികാരങ്ങളെയും ഭാവങ്ങളെയും രസങ്ങളെയും പ്രതിഫലിപ്പിക്കാനുള്ള രാഗത്തിന്റെ കഴിവ് അത്ഭുതകരമാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ഒരു രാഗം സൃഷ്ടിക്കപ്പെടുന്നത് സപ്തസ്വരങ്ങളുടെ വിവിധ സ്ഥാനങ്ങൾ, ആരോഹണാവരോഹണങ്ങൾ, രാഗഭാവത്തെ സ്ഫുരിപ്പിക്കുന്ന വിശേഷ പ്രയോഗങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. സാധാരണ ജന്യരാഗങ്ങളിൽ അതാതിന്റെ ജനകരാഗങ്ങളിൽ ഉൾപ്പെട്ട സ്വരങ്ങൾ മാത്രമേ വരികയുള്ളൂ. ഇങ്ങനെയുള്ള രാഗങ്ങൾക്ക് ഉപാംഗ രാഗങ്ങൾ അഥവാ കലർപ്പില്ലാത്ത രാഗമെന്നും പറയും. ഇനി മറ്റൊരു ഗാനം ആസ്വദിച്ചുകൊണ്ട് തിരികെ വരാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ഭാഷാംഗ രാഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില ജന്യരാഗങ്ങളിൽ അതാതിന്റെ മേളരാഗത്തിൽ ഇല്ലാത്ത ചില സ്വരങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ പുറമെ നിന്നും വരുന്ന സ്വരങ്ങളെയാണ് അന്യസ്വരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്രകാരം അന്യസ്വരം വരുന്ന രാഗങ്ങളെ ഭാഷാംഗ രാഗം എന്നും പറയും. അന്യസ്വരം രാഗത്തിന് വ്യക്തിത്വവും മനോഹാരിതയെല്ലാം നൽകുന്നു. ഇനി മറ്റൊരു ഗാനത്തിലേക്ക്

0: അമ്മോനെ സ്കൂളിലാക്കിട്ട് നമുക്ക് ലുലുലു പോയാലോ?
1: അതൊരു നല്ല ഐഡിയ. ലുലുവിൽ ഇപ്പൊ കിടിലൻ മൺസൂൺ ഓഫർ ഉണ്ടല്ലോ, ഷോപ്പിംഗ് കഴിഞ്ഞ് മോളെയും കൂട്ടി വരികയും ചെയ്യാം.
2: തകർപ്പൻ ഓഫറുകളുമായി ലുലു മൺസൂൺ സേവേഴ്സ് ജൂൺ 14 വരെ. ഗ്രോസറി, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം വൻ വിലക്കുറവും ഓഫറുകളുമായി കൊട്ടിയം ലുലു ഡെയിലി.
3: കനത്ത ഓഫർ തകർപ്പൻ ഷോപ്പിംഗ്. അതെ, ഈ മൺസൂൺ ഒരു ഷോപ്പിംഗ് ഉത്സവമാക്കി മാറ്റാം ലുലു ഡെയിലിക്കൊപ്പം. വിസിറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു മഴത്തും മാലിന്യം പൊതുനിരത്തിൽ തള്ളി മലയാളികൾ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

ദേശീയ വാർത്തകൾ, 7:40 അരവിന്ദന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് ഡേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 രാഘവസുധാ സാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നിർച്ചാലുകൾ, 9:05 ടൈം ബസ്, തുടർന്ന് ചലച്ചിത്ര

സ്വപ്നങ്ങൾ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവ കല്ലറയിലിരുന്ന് രാവും പകലും ജീർണിച്ചു. പുലരിക്കായുള്ള കാത്തിരിപ്പ് ഇനി വ്യർത്ഥമെന്നറിഞ്ഞപ്പോൾ സന്ധ്യയിൽ തന്നെ നമ്മൾ വീട് വിട്ടിറങ്ങി. നമ്മൾ അന്വേഷിച്ചിറങ്ങിയ ശാന്തി തീരം മുന്നിലെവിടെയോ ഉണ്ടെന്നാണ് കരുതിയത്. പിന്നിൽ ഉപേക്ഷിച്ചതൊന്നും പിന്തിരിഞ്ഞു നോക്കാതിരിക്കാൻ തത്തവച്ചപ്പോഴും കാലിടാതിരിക്കാൻ കഴിഞ്ഞില്ല. മൂടുന്ന ഇരുളിൻ്റെ ഉള്ളിൽ തുറിച്ച കണ്ണുകളുമായി നമ്മൾ യാത്ര തുടർന്നു. രാത്രി വളർന്നുകൊണ്ടിരുന്നു. പാത കാണാനാവാത്ത വിധം കാഴ്ച മങ്ങിത്തുടങ്ങിയപ്പോൾ പിന്നിലൊരു കാലച്ച കേട്ടു തുടങ്ങി. ആരോ ഒരാൾ അതിവേഗം നടന്നടുക്കുന്നു. അടുക്കും തോറും അയാളുടെ കിതപ്പുകൾ കേൾക്കാമായിരുന്നു. ഒടുവിൽ ചുമലിൽ കരസ്പർശം വീണപ്പോൾ അതിൽ അനുകമ്പയുടെ ഊഷ്മതയുള്ളതായി ആശ്വാസത്തോടെ നമ്മൾ തിരിച്ചറിഞ്ഞു. ആഗതന്റെ സാന്നിധ്യം നമ്മളിൽ അസ്വസ്ഥത ഉളവാക്കിയില്ലെങ്കിലും അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കഥ പൊടുന്നനെ നിർത്തി. നിശബ്ദത തിരശീല പോലെ നമ്മുടെ ഇടയിൽ ചുരുളഴിഞ്ഞു വീണു. നമ്മൾ നിർത്തിയിടത്തു നിന്ന് കഥയുടെ ശിഷ്ടഭാഗം അദ്ദേഹം പറഞ്ഞു തുടങ്ങി. നമ്മൾ അമ്പരന്നു. കഥയ്ക്ക് ഇങ്ങനെയും ഒരു പരിണാമമോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കഥ കേട്ട് നമ്മൾ നടന്നപ്പോൾ അറിയാതെ ഉള്ളിലെ പെരുമുറുക്കം ചുരുളഴിഞ്ഞു വീണു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ദീപം കത്തിച്ച പോലെ, മുന്നിൽ ഒരു പ്രകാശത്തുരുത്ത് നൃത്തം വയ്ക്കുന്ന പോലെ. അദ്ദേഹത്തിന് വഴി നിശ്ചയമായിരുന്നു. സത്രത്തിലെത്തിയപ്പോൾ നമ്മൾ നിന്നു. അദ്ദേഹം പിരിയാൻ ഒരുങ്ങിയപ്പോൾ നമ്മൾ വിലക്കി. കഥ പറഞ്ഞു തീർന്നില്ലല്ലോ. ആഗതൻ അകത്തു വന്നു, നമ്മോടൊപ്പം ഉണ്ണാനിരുന്നു. അത്താരം തന്നെയാണ് കഥയുടെ ഇതിവൃത്തമെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അന്വേഷിക്കുന്നതെല്ലാം ഉപേക്ഷിച്ചതിൽ തന്നെയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി മടങ്ങുക എന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നില്ല. അത്താഴം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. അപ്പോൾ അദ്ദേഹം നമ്മുടെ കരം ഗ്രഹിച്ചു പോകാനെന്ന മട്ടിൽ. നമ്മൾ ചോദിച്ചു, ഞങ്ങളുടെ കൂടെ മടങ്ങുന്നില്ലേ? ഒരു മന്ദസ്മിതവുമായി അദ്ദേഹം പറഞ്ഞു, പുറപ്പെട്ടു പോയവരല്ലേ മടങ്ങേണ്ടത്? ഞാനിപ്പോഴും നഗരത്തിൽ തന്നെയാണ്. അവിടെ വെച്ച് നിങ്ങൾക്കെന്നെ കാണാം. നമ്മൾ അരമുറുക്കി മടക്കയാത്രയ്ക്കായി തയ്യാറെടുത്തു. മുഖമുയർത്തി നോക്കിയപ്പോൾ കുന്നിന് മുകളിൽ സൂര്യൻ്റെ ജ്വാല. ആഗതൻ പോയതറിഞ്ഞില്ല, കാലച്ച കേട്ടതുമില്ല. യാത്ര ആരംഭിച്ചപ്പോൾ നമ്മൾ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, മരിച്ചത് നമ്മുടെ സ്വപ്നങ്ങളായിരുന്നില്ല, അത് മരണം തന്നെയായിരുന്നു.

0: മഴയിങ്ങി എത്തി, ഇനിയിപ്പൊ മൺസൂണിലേക്കുള്ള പർച്ചേസ് പ്ലാൻസ് ഒക്കെ നോക്കണ്ടേ? ഈ മഴയത്ത് എല്ലാ ഷോപ്പുകളും ഇങ്ങനെ മാറി മാറി കയറി ഇറങ്ങാൻ പറ്റുമോ?
1: വേണ്ടല്ലോ ലുലു, മൺസൂൺ സേവേഴ്സ് എത്തിയിരിക്കല്ലേ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവിടെ സെറ്റ് അല്ലേ. ഈ മൺസൂണിലേക്കുള്ള എല്ലാ ഐറ്റംസും ഒരു കുടക്കീഴിൽ, ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, ഗാർമെന്റ്സ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ എല്ലാം, അതും മികച്ച ഓഫറുകളിൽ. അപ്പൊ വന്നാട്ടെ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.

മഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടിവ.

0: ഏതായി പിറന്നെ കോടി പറന്ന് ആണ്ടവാനേ ആണ്ടി മനസ്സേ ഏതായി പിറന്ന് കോടി പറന്ന് എമ്മാരിയപ്പ ഏ തേര ഇഴുക്ക് എന്നച്ചുമുത്ത് ഏ മത്തളം കൊട്ടെ
1: சட்டக்கு சட்டக்கு சட்டக்கு சட்டக்கு சட்டக்கு சட்டக்கு.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.